പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.

മാർക്സും. റൈൻലാൻഡിലെ ട്രയർ പട്ടണത്തിൽ അയൽക്കാരായി വളർന്ന അവർ കൗമാരപ്രായത്തിൽ തന്നെ പ്രണയബദ്ധരായി. വർഷങ്ങൾ നീണ്ട പ്രേമബന്ധത്തിനൊടുവിൽ ചില്ലറ കുടുംബ കോലാഹലങ്ങൾക്ക് ശേഷം ജെന്നിയും കാറൽ മാർക്സും വിവാഹിതരായിരിക്കുന്നു. 1953 ജൂൺ 19 ലോകത്തെ ഞെട്ടിച്ച ഒരു അമേരിക്കൻ ചാരക്കഥയിലെ നായികാ നായകന്മാരായ യഥേൽ റോസൻബർഗ്, ജൂലിയസ് റോസൻബർഗ് എന്നിവരുടെ ജീവിതം വൈദ്യുത കസേരയിൽ ഒടുങ്ങിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരിടത്ത് സാന്നിധ്യമുണ്ടായിരിക്കുക എന്നതല്ല പ്രധാനം, അവിടെ മുഴുവനായും ഉണ്ടായിരിക്കുക എന്നതാണ് കാര്യം. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെയാണ് ഈ വരികൾ വിരൽ ചൂണ്ടുന്നത്. നാം പലയിടങ്ങളിലുമുണ്ട്, എന്നാൽ എവിടെയും പൂർണ്ണമായും ഇല്ല എന്നതാണ് സത്യം. ഒരു കുടുംബസംഗമത്തിനിടയിലോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം അവിടെ ഉണ്ടാകും. പക്ഷേ മനസ്സ് സ്മാർട്ട് ഫോണിലോ നാളത്തെ ജോലികളിലോ കഴിഞ്ഞുപോയ സങ്കടങ്ങളിലോ ആയിരിക്കും. പകുതി മനസ്സോടെ ഒരിടത്തിരിക്കുന്നത് അവിടുത്തെ നിശബ്ദതയേക്കാൾ ഭാരമുള്ള ഒന്നാണ്. കൂടെയുള്ളവർക്ക് നമ്മുടെ ശരീരം കാണാം, പക്ഷേ നമ്മുടെ ആത്മാവിനെ തൊടാൻ അവർക്ക് സാധിക്കില്ല. പൂർണ്ണമായും ഒരിടത്തുണ്ടായിരിക്കുക എന്നാൽ ആ നിമിഷത്തെ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അനുഭവിക്കുക എന്നാണ് അർത്ഥം. കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക, നോക്കുമ്പോൾ കരുണയോടെ നോക്കുക, സംസാരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിന്ന് സംസാരിക്കുക. ഈ മുഴുവനായും ഉണ്ടായിരിക്കലാണ് ബന്ധങ്ങളെ ജീവസുറ്റതാക്കുന്നത്. പകുതി ബന്ധ ഭക്ഷണം പോലെയാണ് പകുതി മനസ്സുള്ള സാന്നിധ്യം. അത് ആർക്കും തൃപ്തി നൽകില്ല. സന്നിഹിതനായിരിക്കുന്നതിനേക്കാൾ അടയാളമായിരിക്കുന്നതാണ് നല്ലത്. ഈ വരികൾ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സന്നിഹിതനാകുക എന്നത് കേവലം ഒരു ഭൗതിക പ്രക്രിയയാണ്. ഒരു മുറിയിൽ പത്തുപേർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ പത്തുപേരും അവിടെ സന്നിഹിതരാണ്. എന്നാൽ അവരിൽ ഒരാൾ മാത്രം അവിടെ ഒരു അടയാളമായി മാറുന്നു. എന്താണ് ആ വ്യത്യാസം? സന്നിഹിതനായ ഒരാൾ വന്നുപോകുന്നത് ആരും ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ അടയാളമായ ഒരാൾ കടന്നുപോകുമ്പോൾ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും. അയാളുടെ വാക്കുകളോ പ്രവൃത്തികളോ ആ ചടങ്ങിലോ ആ വ്യക്തികളിലോ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വെറുതെയിരിക്കുന്നവനല്ല അടയാളമാകുന്നത്. തന്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമോ അറിവോ നൽകുന്നവനാണ് അടയാളമാകുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന സുഹൃത്ത് അവിടെ വെറുമൊരു സാന്നിധ്യമല്ല, മറിച്ച് ആപത് ഘട്ടത്തിലെ ഒരു അടയാളമാണ്. സന്നിഹിതരായവരെ നാം പെട്ടെന്ന് മറന്നുപോകുന്നു. എന്നാൽ അടയാളമായി മാറിയവർ നമ്മുടെ മനസ്സിൽ കാലങ്ങളോളം ജീവിക്കുന്നു. അവരുടെ ലാളിത്യമോ സ്നേഹമോ കർമ്മശേഷിയോ നമ്മുടെ ഉള്ളിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. നാം എവിടെ പോകുമ്പോഴും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാനിവിടെ വെറുമൊരു കാഴ്ചക്കാരനാണോ, അതോ ഇവിടെ എന്തെങ്കിലും നല്ല മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു അടയാളമായി മാറണമെങ്കിൽ നാം ചില കാര്യങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. അതിന് വലിയ വിപ്ലവങ്ങൾ വേണമെന്നില്ല, ചെറിയ കാര്യങ്ങളിലെ വലിയ ആത്മാർത്ഥത മതിയാകും. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുക. ഒരു കപ്പ് ചായ കുടിക്കുമ്പോഴാണെങ്കിൽ പോലും അത് ആസ്വദിച്ചു കുടിക്കുക. ഈ ശീലം നമ്മെ ഓരോ നിമിഷവും മുഴുവനായും അവിടെ ഉണ്ടായിരിക്കാൻ സഹായിക്കും. മറ്റൊരാളുടെ വേദനയെ സ്വന്തം വേദനയായി കാണാൻ കഴിയുമ്പോഴാണ് നാം അവരുടെ ജീവിതത്തിൽ ഒരു അടയാളമായി മാറുന്നത്. വാക്കുകൾ കൊണ്ട് നൽകുന്ന ആശ്വാസത്തേക്കാൾ വലിയ അടയാളം മറ്റൊന്നുമില്ല. സ്വന്തം വ്യക്തിത്വത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളുടെ നിഴലാകാൻ ശ്രമിക്കാതെ സ്വന്തം പ്രകാശം പരത്താൻ ശ്രമിക്കുന്നവർ സ്വാഭാവികമായും അടയാളങ്ങളായി മാറും. ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ചരിത്രങ്ങളിൽ അടയാളപ്പെടുത്തും. കരുണാസായി പോലുള്ള ഇടങ്ങളിൽ സേവനം ചെയ്യുന്നവർ അവിടെ വെറുമൊരു സാന്നിധ്യമല്ല, മറിച്ച് മാറ്റത്തിന്റെ അടയാളങ്ങളാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ആയുസ് എത്രയെന്നതല്ല, ആ ആയുസിനുള്ളിൽ നാം എത്ര പേരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ പതിപ്പിച്ചുവെന്നതാണ് പ്രധാനം. ഒരിടത്ത് പോകുമ്പോൾ അവിടെ പൂർണ്ണമായും ഹൃദയം കൊണ്ട് സന്നിഹിതരാകുക. ജനക്കൂട്ടത്തിനിടയിലെ വെറുമൊരു തലയെണ്ണമായി മാറാതെ ഇരുട്ടിലെ ഒരു നക്ഷത്രമായി അടയാളപ്പെടാൻ ശ്രമിക്കുക. അപ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമുക്കെല്ലാവർക്കും പരിചിതമായ എന്നാൽ പലപ്പോഴും പറയാൻ മടിക്കുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിലെ തളർച്ചകൾ. ജീവിതം എന്നും ഒരുപോലെ ഒഴുകുന്ന പുഴയല്ല. ചിലപ്പോൾ അത് പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറും, ചിലപ്പോൾ വരണ്ടു പോകും. ആ സമയത്ത് നമ്മുടെ കണ്ണൊന്ന് നനയുമ്പോൾ, ആരും കാണാതെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ, സാരമില്ല ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ തോളിൽ കൈവച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, വിശേഷിച്ചും എനിക്കും നിങ്ങൾക്കും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തളരാത്തവരായി ആരുമില്ല. കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ലഹരിയുടെ കെണികളും നമ്മുടെ ഗ്രാമങ്ങളിലെ പല ജീവിതങ്ങളെയും ശൂന്യമാക്കാറുണ്ട്. വിജയമ്മയെപ്പോലെ ഒറ്റപ്പെട്ടു പോയവർക്കോ, ലളിതയെപ്പോലെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ലോകം അവസാനിച്ചുവെന്ന് കരുതിയവർക്കോ ഈ തളർച്ച നന്നായി അറിയാം. മാനസികമായി തളരുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് നമ്മൾ മനുഷ്യരാണെന്നതിന്റെ തെളിവാണ്. കരുണാസായിയുടെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഈ തളർച്ചയിൽ നിന്ന് ഒരാൾക്ക് തിരികെ വരാൻ വേണ്ടത് വലിയ മരുന്നുകളല്ല, മറിച്ച് കേൾക്കാൻ തയ്യാറുള്ള ഒരു മനസ്സും ചേർത്തു പിടിക്കാൻ തയ്യാറുള്ള ഒരു കൈയുമാണ്. ശീതളം പോലുള്ള പരിപാടികളിലേക്ക് വിളിക്കുന്ന പലരും ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ, തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ വേണം. ഒരു നിമിഷത്തെ ആശ്വാസ വാക്ക് ഒരാളെ ആത്മഹത്യയിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കും. വിജയമ്മയുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. കരുണാസായി എന്ന തണലില്ലായിരുന്നുവെങ്കിൽ താൻ എന്നെ മരിച്ചുപോയനെ എന്ന് ആ അമ്മ പറയുമ്പോൾ അത് വാക്കുകൾ നൽകുന്ന ജീവശ്വാസമാണ്. ജീവിതം ചിലപ്പോൾ നമ്മളെ വല്ലാതെ തളർത്താറുണ്ട്. എന്തിനെന്നില്ലാതെ കണ്ണുകൾ നിറയുന്ന, ആരോടും ഒന്നും മിണ്ടാൻ തോന്നാത്ത നിമിഷങ്ങൾ. അങ്ങനെയൊരു ഘട്ടത്തിൽ ആരും കാണാതെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ആരോ ഒരാൾ വന്ന് ചേർത്തു പിടിച്ചിട്ട്, സാരമില്ല ഞാൻ കൂടെയുണ്ട്, നീ ഇതൊന്ന് മറന്നേക്ക് എന്ന് പറയുന്നത് കേൾക്കുന്നത് എത്ര വലിയ ആശ്വാസമാണ്. ആ ഒരു വാക്കുമതി വീണുപോയേക്കാവുന്ന ഒരു ജീവിതത്തെ തിരികെ പിടിക്കാൻ. നമ്മൾ എത്ര കരുത്തരാണെന്ന് സ്വയം കരുതിയാലും തകർന്നു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. അത് പ്രിയപ്പെട്ടവരുടെ വേർപാടോ പരാജയങ്ങളോ അല്ലെങ്കിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലോ ആകാം. ആ സമയത്ത് ലോകം മുഴുവൻ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നുമ്പോഴും നമ്മൾ തനിച്ചായിരിക്കും. ആ തനിച്ചിരിക്കലിലാണ് ഒരാളുടെ സാമീപ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ ഒരു കൈത്താങ് ലഭിക്കുക എന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. പലപ്പോഴും വലിയ ഉപദേശങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെന്ന ഉറപ്പാണ്. ഞാൻ കൂടെയുണ്ട് എന്ന ആ രണ്ട് വാക്കുകൾക്ക് ഏതൊരു മരുന്നിനേക്കാളും ശക്തിയുണ്ട്. അത് നൽകുന്ന സുരക്ഷിത ബോധം വലുതാണ്. വിശേഷിച്ചും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരാൾ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്നത് ഭാഗ്യമാണെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു ഭാഗ്യമായി മാറാൻ നമുക്കും സാധിക്കണം. ഒരാൾ കരയുമ്പോൾ കളിയാക്കാതെ അവരുടെ സങ്കടം കേൾക്കാൻ തയ്യാറാകുന്നത് ഒരു വലിയ നിയോഗമാണ്. നീ ഒറ്റയ്ക്കല്ല എന്നൊരു വാക്ക് പറയുന്നതിലൂടെ നമ്മൾ പകരുന്നത് പുതിയൊരു ജീവിതമാണ്. നമുക്ക് ചുറ്റും തളർന്നിരിക്കുന്നവരുണ്ടാകാം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. ആ ചെറിയൊരു സ്പർശനം, ആ ഒരു വാക്ക് അവരെ മരണത്തിൽ നിന്നുപോലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേക്കാം. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം കാരുണ്യത്തിന്റെ തണലിലാണ്. കൂടുതൽ പ്രകാശമുള്ള ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ്, ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. PN പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷ ആചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി K.മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാഡ കാവിൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-0 4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:00 ആരംഭിച്ചു. രാത്രി 12:00 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:00, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രധാന വാർത്തകൾ

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞു പോകുന്ന സൗരസാന്നിധ്യം, ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം, ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കെ ദാമോദരനെ കുറിച്ച് കേൾക്കാം. കെ ദാമോദരൻ എന്ന കീഴടത്ത് ദാമോദരൻ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ്, എഴുത്തുകാരൻ. കമ്മ്യൂണിസ്റ്റ് ദാർശനികതയിൽ ഊന്നി നിന്നുകൊണ്ട് സാഹിത്യരചനയും സാമൂഹിക പ്രവർത്തനവും കാഴ്ചവെച്ചു. ദാമോദരൻ എന്ന പേരിൽ വേറെയും എഴുത്തുകാർ ഉണ്ടായിരുന്നതിനാൽ തിരിച്ചറിയുന്നതിനായി മലബാർ കെ ദാമോദരൻ എന്നും വിളിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കെ ദാമോദരൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന രീതിയിൽ ആ വ്യക്തിത്വം വിഖ്യാതമായി. കാശി വിശ്വവിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് സംസ്കൃതവും ഉറുദുവും ബംഗാളിയും പഠിക്കുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഓങ്കാർനാഥ ശാസ്ത്രിയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ആദ്യത്തെ മലയാളി കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് അർഹമായിരിക്കുന്നത് കെ ദാമോദരനാണ്. 1937 കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും അതേ വർഷം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം രൂപീകരിക്കുകയും ചെയ്തു. കയർ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചു. 2 തവണ തടവിലാക്കപ്പെട്ടു. 1945 ജയിൽ മോചിതനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ ദാമോദരനെ സംബന്ധിച്ചിടത്തോളം ജീവവായുവായിരുന്നു. പ്രഭാതം, കമ്മ്യൂണിസ്റ്റ്, മുന്നോട്ട്, മാർക്സിസ്റ്റ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ ചുമതലക്കാരനായിരുന്നു കെ ദാമോദരൻ. സാഹിത്യം, ചരിത്രം, രാഷ്ട്രമീമാംസ, വിദ്യാഭ്യാസം, ധനതത്വശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായി 50 കൃതികൾ കെ ദാമോദരൻ രചിക്കുകയുണ്ടായി. രക്തപാനം, പാട്ടബാക്കി എന്നീ നാടകങ്ങൾ രചിച്ചു. ഇതിൽ പാട്ടബാക്കി എന്ന നാടകം കേരളത്തിന്റെ സാമൂഹിക ഘടനയെ മാറ്റിയെഴുതുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കഴിഞ്ഞാൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് പാട്ടബാക്കി തന്നെയാണ്. പാട്ടബാക്കി എഴുതുന്നത് EMS പ്രേരണയിലാണ്. EMS ചേർന്നാണ് റഷ്യൻ വിപ്ലവം എന്ന കൃതി രചിക്കുന്നത്. 1964 കെ ദാമോദരൻ രാജ്യസഭാംഗമായി. മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും കെ ദാമോദരൻ സന്ദർശിച്ചു. JNU ICHR ഫെലോഷിപ്പിന് കീഴിൽ പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായി അദ്ദേഹം ഗവേഷണം നടത്തി. മലയാളത്തിലെ ആദ്യത്തെ പുരോഗമന സാഹിത്യകാരൻ, ഇന്ത്യൻ തത്വചിന്തയിൽ അവഗാഹമായി പഠനം നടത്തിയ ആൾ, സാധാരണക്കാർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ വ്യക്തി, അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള കെ ദാമോദരന്റെ ജീവിതം അങ്ങേയറ്റം ലളിതമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ തത്വചിന്ത ആഴത്തിൽ പഠിക്കുകയും അതിൽ ഭൗതിക ചിന്തകളുടെ പുതിയ ധാരകൾ കണ്ടെത്തുകയും ചെയ്തു. ഭാരതീയ ചിന്ത, ഇന്ത്യയുടെ ആത്മാവ് തുടങ്ങിയ കൃതികൾ ശരിക്കും ഇന്ത്യയെ തൊട്ടറിയുന്നവ തന്നെയാണ്. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് ചിന്തോദ്ദീപകമായ വിഷയങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. റഷ്യൻ ഭാഷയിലെ നിരവധി കൃതികൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. കണ്ണുനീർ എന്ന കഥാസമാഹാരം, സമഷ്ടിവാദ വിജ്ഞാപനം എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വിവർത്തനം, മനുഷ്യൻ, ഏകവഴി, കമ്മ്യൂണിസം എന്ത്, എന്തിന്, ധാർമ്മിക മൂല്യങ്ങൾ, ശ്രീശങ്കരൻ, ഹേഗൽ, മാർക്സ്, ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നു തുടങ്ങി നിരവധി കൃതികൾ കെ ദാമോദരൻ രചിക്കുകയുണ്ടായി. കമ്മ്യൂണിസത്തെ ജീവിതധാരയോട് സമന്വയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാതൃകാപരമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് കെ ദാമോദരന്റെ ജീവിത വൃത്താന്തം. തൊഴിലിലും ജീവിതത്തിലുമെല്ലാം കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്ന കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കെ 1976 ജൂലൈ 3 ഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണ്ണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭരോസാ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കേ രൂപ് മേ ഉഭർ രഹാ ഹൈ.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. LPG बैकलॉग घटकर 3.1 डेज हो गया है. पिछले 3 दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख PNG कनेक्शंस गैसीफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
5: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനം, പ്രകൃതിപത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ഗോളിനാണ് ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കൂട്ടായണി മൂടുക പണ്ടും ഇന്നും രാവിലെ പരസ്പരം കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കാപ്പി കുടിച്ചോ എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ ഗോപിമാമനെ വിളിക്കുമ്പോൾ ഗോപിമാമൻ ആദ്യം പറയുന്നത് കാപ്പി കുടിച്ചില്ല അണ്ണ, കമ്പനി മുക്കിപ്പോയി കാപ്പി കുടിച്ചിട്ട് വരാം എന്നായിരുന്നു. രാവിലെ കഴിക്കുന്ന ദോശയും ചമ്മന്തിയും ഒക്കെ കാപ്പി എന്ന പേരിൽ അറിയപ്പെട്ടതിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. ചരിത്രവും പൗരധർമ്മവും ഒന്നും നോക്കാതെ അതിന് മാധവി അമ്മൂമ്മ വിശദീകരണം തന്നു. പാലൊന്നും എല്ലാ ദിവസവും വാങ്ങാൻ പറ്റാതിരുന്ന കാലത്ത് ഞങ്ങൾ കട്ടൻ കാപ്പിയും ചുക്ക് കാപ്പിയും കരിപ്പാട്ടി കാപ്പിയും ഒക്കെയാണ് കുടിച്ചിരുന്നത്. അങ്ങനെ കാപ്പി കുടിച്ചു കുടിച്ചാണ് രാവിലത്തെ ദോശയും ചമ്മന്തിയും ഒക്കെ കാപ്പിയായി മാറിയത്. മരിക്കും വരെ മാധവി അമ്മൂമ്മ കാപ്പിയാണ് കുടിച്ചിരുന്നത്. മാധവി അമ്മൂമ്മ മാത്രമല്ല, ഓമനമാമിയും ഗംഗാധരൻ ആശാനും ശശിയണ്ണനും കാർത്യായനി അമ്മച്ചിയും ഒക്കെ കാപ്പിയാണ് കുടിച്ചിരുന്നത്. രാത്രി എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയാൽ അമ്മ പറയുന്നത് കട്ടൻ കാപ്പി മതി എന്നാണ്. കാപ്പി കൂട്ടായണി മൂടുകാരുടെ സ്വന്തം സംസ്കാരമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ വേണ്ടി കാപ്പി കൃഷിയൊന്നും അവിടുത്തുകാർക്കില്ല. ഒരു കാപ്പിച്ചെടി സുകുമാരൻ കൊച്ചച്ചൻ നട്ട് നനച്ച് വളർത്തി എന്നതൊഴിച്ചാൽ അവിടെ വേറെ ആരും കാപ്പിച്ചെടി കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. സുകുമാരൻ കൊച്ചച്ചൻ വെച്ച കാപ്പിച്ചെടി കായ്ച്ചില്ല എന്നത് വേറെ സത്യം. അതിനും മാധവി അമ്മൂമ്മയ്ക്കൊരു ന്യായം ഉണ്ടായിരുന്നു. മോട്ടിച്ചു കൊണ്ടുവരുന്ന ചെടി കായ്ക്കൂല മക്കളെ എന്നവർ പറഞ്ഞത് ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അത് കാപ്പിച്ചെടിയൊന്നും ആയിരുന്നില്ല എന്നാണ് കുട്ടപ്പൻ മാമൻ്റെ പക്ഷം. അതുപോട്ടെ, നെൽകൃഷി അല്ലാതെ വേറെ ഒരു കൃഷിയും വശമില്ലാതിരുന്ന ആൾക്കാർ എങ്ങനെയാണ് കാപ്പി കൃഷി ചെയ്യുന്നത്? കൂട്ടായണി മൂട്ടുകാർക്കെന്നല്ല, കേരളത്തിനും അങ്ങനെ എടുത്തു പറയത്തക്ക കാപ്പി കൃഷി അവകാശപ്പെടാനില്ല തന്നെ. കേരളത്തിലെ കാപ്പി സംസ്കാരത്തിന്റെ കഥ വളരെ കൗതുകകരമാണ്. ഇന്ന് മലയാളികളുടെ പ്രഭാത ജീവിതത്തിന്റെ ഭാഗമായ കാപ്പി യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനിച്ചതല്ല. അതിന്റെ വേരുകൾ എത്യോപ്യയിലും യമനിലുമാണ്. ഇന്ത്യയിലേക്ക് കാപ്പി എത്തിയത് 17-ാം നൂറ്റാണ്ടിൽ ബാബ ബുദാൻ എന്ന സൂഫി സന്യാസി യമനിൽ നിന്ന് കൊണ്ടുവന്ന ഏതാനും കാപ്പി കുരുക്കളിലൂടെയാണ് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ചരിത്ര വിവരണം. അദ്ദേഹം ആ കുരുക്കൾ കർണാടകയിലെ ചിക്കമംഗ്ലൂരിലെ മലനിരകളിൽ നട്ടുപിടിപ്പിച്ചു. അവിടെയാണ് ഇന്ത്യയിലെ കാപ്പി കൃഷിയുടെ തുടക്കം എന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്ന് പതുക്കെ പതുക്കെ കാപ്പി കൃഷി ദക്ഷിണേന്ത്യയിലുടനീളം വ്യാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള തോട്ടങ്ങൾ വികസിച്ചതോടെ കാപ്പി കർണാടകയിൽ നിന്ന് വയനാട്, തിരുവിതാംകൂർ, നെല്ലിയാമ്പതി തുടങ്ങിയ കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലേക്കും എത്തി. കേരളത്തിൽ കാപ്പി ഒരു കൃഷിവിള മാത്രമായിരുന്നില്ല, അതൊരു സംസ്കാരമായി മാറുകയായിരുന്നു. വയനാട്ടിലെ തണുത്ത മലഞ്ചെരിവുകളിലും കാട്ടുനിഴലുകളിലും വളർന്ന കാപ്പിച്ചെടികൾ കുരുമുളകും ഏലക്കയും അടക്കമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളോടൊപ്പം സഹജീവിതം നയിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാപ്പിക്ക് ഒരു പ്രത്യേക മണ്ണിന്റെ മണവും സുഗന്ധവും ഉണ്ടെന്ന് കാപ്പി വിദഗ്ധർ പറയുന്നു. എന്നാൽ ഒരു രസകരമായ കാര്യമുണ്ട്. കേരളത്തിൽ കാപ്പി കൃഷി വ്യാപിച്ചതിനേക്കാൾ വേഗത്തിൽ കാപ്പി കുടിക്കുന്ന ശീലം വ്യാപിച്ചില്ല. ഒരു കാലത്ത് കാപ്പി പ്രധാനമായും യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെയും സമ്പന്നരുടെയും പാനീയമായിരുന്നു. പിന്നീട് നഗരവൽക്കരണവും വിദ്യാഭ്യാസ വ്യാപനവും ഹോട്ടൽ സംസ്കാരവും വളർന്നതോടെയാണ് സാധാരണ ജനങ്ങളിലേക്കും കാപ്പി എത്തിത്തുടങ്ങിയത്. കേരളത്തിലെ പഴയ വീടുകളിൽ രാവിലെ കാപ്പി കുടിച്ചോ എന്ന ചോദ്യം വെറും ആതിഥ്യമര്യാദ അല്ലായിരുന്നു, അതൊരു ബന്ധത്തിന്റെ ഭാഷയായിരുന്നു. അതിഥി വന്നാൽ ആദ്യം ഒരു കപ്പ് കാപ്പി, യാത്ര കഴിഞ്ഞെത്തിയാൽ ഒരു കാപ്പി, പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഒരു കാപ്പി, രാത്രിയിൽ കഥ പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു കാപ്പി. അങ്ങനെ കാപ്പി കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നി.

തമിഴ്നാട്ടിൽ ഫിൽറ്റർ കോഫി വലിയൊരു സംസ്കാരമായി വളർന്നപ്പോൾ കേരളവും അതിന്റെ സ്വാധീനം ഏറ്റുവാങ്ങി. പ്രത്യേകിച്ച് പാലക്കാടും മധ്യകേരളത്തിലെ നഗരപ്രദേശങ്ങളും ഫിൽറ്റർ കാപ്പിയെ സ്വന്തമാക്കി. അതേസമയം മലബാർ മേഖലയിൽ ചായയ്ക്കായിരുന്നു കൂടുതൽ സ്വാധീനം. അതുകൊണ്ട് കേരളം ഇന്ന് ചായയും കാപ്പിയും ഒരുപോലെ സ്നേഹിക്കുന്ന അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഇന്ന് പക്ഷേ ഇന്ത്യയിലെ പ്രധാന കാപ്പി ഉൽപാദക സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. രാജ്യത്തെ കാപ്പി ഉൽപാദനത്തിൽ കേരളത്തിന് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് വയനാട് ഇന്ത്യയിലെ പ്രധാന റോബസ്റ്റ കാപ്പി മേഖലകളിൽ ഒന്നായി അറിയപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഒരു കപ്പ് കാപ്പി കയ്യിൽ എടുക്കുമ്പോൾ ഓർക്കാം, അത് വെറുമൊരു പാനീയമല്ല, എത്യോപ്യൻ മലനിരകളിൽ നിന്ന് യമനിലെ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്ന് ഒരു സൂഫി സന്യാസിയുടെ യാത്രയിലൂടെയും ചിക്ക്മംഗ്ലൂരിലെ മലഞ്ചെരുവുകളിലൂടെയും ഒടുവിൽ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ രുചിയാണ് ആ കപ്പിലുള്ളത്. രാവിലെ ഉറക്കമുണർന്ന ഉടൻ പലരുടെയും കൈ ആദ്യം നീളുന്നത് ഒരു കപ്പ് കാപ്പിയിലേക്കായിരിക്കും. ചിലർക്കതൊരു ശീലമാണ്, ചിലർക്ക് ദിവസം തുടങ്ങാനുള്ള ഒരു ചടങ്ങ്, ചിലർക്ക് കാപ്പിയില്ലാതെ രാവിലെ പൂർണ്ണമാകില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്ന ആ ഒരു കപ്പ് കാപ്പി ശരിക്കും എവിടെയാണ് പ്രവർത്തിക്കുന്നത്? തലച്ചോറിലാണോ അതോ വയറ്റിലാണോ? അതിശയകരമായൊരു കാര്യം പറയാം. ശാസ്ത്രം എന്ന് പറയുന്നത് കാപ്പി ആദ്യം പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ മാത്രമല്ല, ഉടലിലുമാണ് എന്നാണ്. അതിലും കൗതുകകരമായ കാര്യം, നമ്മുടെ കുടലും തലച്ചോറും തമ്മിൽ ദിവസവും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണത്രേ. ഒരു കാലത്ത് വയറിന്റെ ജോലി ഭക്ഷണം ദഹിപ്പിക്കുക മാത്രമാണെന്ന് ആളുകൾ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്രം കുടലിനെ ശരീരത്തിന്റെ രണ്ടാമത്തെ തലച്ചോറ് എന്നുവരെ വിശേഷിപ്പിക്കുന്നു. കാരണം നമ്മുടെ കുടലിനുള്ളിൽ ട്രില്യൺ കണക്കിന് സൂക്ഷ്മജീവികൾ ജീവിക്കുന്നുണ്ട്. ബാക്ടീരിയകൾ, ഫംഗസുകൾ, മറ്റു സൂക്ഷ്മജീവികൾ എന്നിവ ചേർന്നൊരു വലിയ സമൂഹത്തെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഇവ വെറും യാത്രക്കാരല്ല. നമ്മുടെ ദഹനം, രോഗപ്രതിരോധ ശേഷി, ഉറക്കം, മാനസികാവസ്ഥ, ഓർമ്മശക്തി എന്നിവയിലൊക്കെ ഇവയ്ക്ക് സ്വാധീനമുണ്ട്. ചില ശാസ്ത്രജ്ഞർ തമാശയായി പറയാറുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുമായി സഹവർത്തിത്വത്തിലാണ് ജീവിക്കുന്നത് എന്ന്. ഇവിടെയാണ് കാപ്പി കഥയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ അതിലെ കഫീൻ മാത്രമല്ല ശരീരത്തിലേക്ക് എത്തുന്നത്, അതിൽ ധാരാളം പോളിഫെനോളുകൾ എന്നറിയപ്പെടുന്ന സസ്യഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലോറോജനിക് ആസിഡ് എന്ന സംയുക്തം നമ്മുടെ കുടലിലെ ഗുണകരമായ ബാക്ടീരിയകൾക്ക് ഇത് ഒരുതരം ഭക്ഷണമാണ്. ലളിതമായി പറഞ്ഞാൽ കാപ്പി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊപ്പം കുടലിലെ നല്ല ബാക്ടീരിയകൾക്കും ഒരു ചെറിയ വിരുന്ന് ലഭിക്കുകയാണ്. ഈ ബാക്ടീരിയകൾ പിന്നീട് പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവയിൽ ചിലത് രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും അവിടെയുള്ള നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രജ്ഞർ ഗട്ട് ബ്രെയിൻ ആക്സിസ് അഥവാ കുടലും തലച്ചോറും തമ്മിലുള്ള ആശയവിനിമയ പാത എന്ന ആശയത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്.

കാപ്പി കുടിച്ചതിന് ശേഷം പലർക്കും ഉന്മേഷം തോന്നുന്നത് കഫീൻ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കഫീൻ തലച്ചോറിലെ അഡിനോസിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനം തടയുന്നു. സാധാരണയായി അഡിനോസിൻ നമ്മളെ ക്ഷീണിതരാക്കുകയും ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കഫീൻ അതിന്റെ വഴി തടയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഉണർവും ഏകാഗ്രതയും അനുഭവപ്പെടുന്നു. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാപ്പിയിൽ നിന്ന് കഫീൻ നീക്കം ചെയ്ത ഡീകാഫ് കാപ്പി കുടിക്കുന്നവരിലും ചില ആരോഗ്യ ഗുണങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കാപ്പിയുടെ ഗുണങ്ങൾ കഫീനിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതിലുള്ള ആന്റി ഓക്സിഡന്റുകളും മറ്റ് സസ്യ സംയുക്തങ്ങളും ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരമായി മിതമായ അളവിൽ കാപ്പി ഉപയോഗിക്കുന്നവരിൽ ചില നാഡീരോഗങ്ങളുടെയും ഓർമ്മക്കുറവുമായി ബന്ധപ്പെട്ട അവസ്ഥകളുടെയും സാധ്യത കുറവായിരിക്കാം എന്നാണ്. എന്നാൽ ഇതിനെ ഒരു മരുന്നായി കാണാനാവില്ല. ജീവിതശൈലി, ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയെല്ലാം അതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി പറയാം. നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കും. കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ ഈ സ്ട്രെസ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതായത് ആരോഗ്യമുള്ള ഒരു കുടൽ പലപ്പോഴും കൂടുതൽ ശാന്തമായ ഒരു മനസ്സിനും സഹായകമാകാം. ഇതൊന്നും കേട്ട് ഇനി ദിവസവും 10 കപ്പ് കാപ്പി കുടിക്കാം എന്ന് കരുതണ്ട. ഏത് നല്ല കാര്യത്തിനും ഒരു പരിധിയുണ്ട്. അതായത് കാപ്പി ഉപയോഗം ചിലരിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും ഉത്കണ്ഠ കൂട്ടാനും ഉറക്കം തകർക്കാനും കാരണമാകും. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും രാത്രി സമയത്തും അധിക കാപ്പി കുടിക്കുന്നത് പലരുടെയും ഉറക്കത്തെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മിതമായ അളവിൽ ഉപയോഗിക്കുന്ന കാപ്പി ഒരു പാനീയം മാത്രമല്ല, അത് നമ്മുടെ കുടലിലെ സൂക്ഷ്മജീവികളുമായും തലച്ചോറുമായും നാഡീവ്യൂഹവുമായും ആശയവിനിമയം നടത്തുന്ന ഒരു ചെറിയ ജൈവ അത്ഭുതം കൂടിയാണ്. അതിനാൽ അടുത്ത തവണ 1 കപ്പ് കാപ്പി കയ്യിലെടുക്കുമ്പോൾ അത് വെറും ഉറക്കം മാറ്റാനുള്ള പാനീയമല്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളെയും നിങ്ങളുടെ തലച്ചോറിനെയും ഒരേ സമയം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ശാസ്ത്രവിസ്മയമാണ്. ഒരു സാധാരണ കാപ്പിക്കപ്പിനുള്ളിൽ ഇത്രയും വലിയൊരു ലോകം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ആരറിഞ്ഞു? അറിയാമായിരുന്നവർ ഉണ്ടായിരുന്നു. മാധവി അമ്മൂമ്മയ്ക്കും ഗോപിമാമനും കാർത്തിയായനി അമ്മച്ചിക്കും എന്റെ അച്ഛനുമൊക്കെ കാപ്പിയുടെ ഗുണങ്ങൾ നന്നായി അറിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ മാസാമാസം ചാലയിൽ നിന്ന് മണം പൊന്തുന്ന കാപ്പിപ്പൊടി മറക്കാതെ വാങ്ങിക്കൊണ്ടുവരാൻ അച്ഛൻ തയ്യാറായിരുന്നത് എന്തുകൊണ്ടായിരിക്കും? കാപ്പിയോടുള്ള മമതാബോധം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കാനേ എനിക്കാവൂ. അതുകൊണ്ടല്ലേ ആ ഗൃഹാതുരത എന്നിലിങ്ങനെ ഉറഞ്ഞു കിടക്കുന്നത് കൊണ്ടല്ലേ ഇന്നും ചാലത്തെരുവിലൂടെ നടക്കുമ്പോൾ കാപ്പിക്കുരു പൊടിക്കുന്ന മാർക്കറ്റിന് മുന്നിൽ തെല്ലിട നിന്നിട്ട് പോകാൻ മനസ്സറിയാതെ കൊതിച്ചു പോകുന്നത്. അവിടെ ഒരു നിമിഷം നിന്ന് ഞാൻ ശ്വസിക്കുന്നത് കാപ്പിയുടെ സുഗന്ധം മാത്രമല്ല, മറ്റെന്തൊക്കെയോ മണങ്ങൾ, ആരുടെയൊക്കെയോ മണങ്ങൾ. അതെന്നെ കൊണ്ടുപോകുന്നത് എന്റെ ഗ്രാമത്തിന്റെ ആത്മാംശങ്ങളുടെ അടിവേരുകളിലേക്കാണ്.

സ്നേഹത്തിന്റെ നിർഭരതകളിലേക്കാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വിഷമം വേറൊന്നുമല്ല. അത്രയേറെ കാപ്പിയെ സ്നേഹിച്ചിരുന്ന മാധവി അമ്മൂമ്മയ്ക്കും ഗോപിമാമനും അച്ഛനും കാർത്യായനി അമ്മച്ചിക്കുമൊന്നും ക്യാപ്പിച്ചിനോ കുടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു വിഷമം. ഞാനും അവളും കൂടി കബഡിയാറിലെ കഫേയിലിരുന്ന് ക്യാപ്പിച്ചിനോ കുടിക്കുന്നു, സൗഹൃദം രുചിക്കുന്നു. രാസസമ്മോഹനതകളുടെ ജീവബിന്ദുക്കളായി ഞങ്ങൾ കാപ്പിയുടെ സൗഗന്ധിക കാറ്റിൽ അലിഞ്ഞു ചേരുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില്ല.

പ്രേതമുണ്ടെന്നും രക്ഷയുണ്ടെന്നും ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. പഴയ അമ്മൂമ്മ കഥകളിൽ നിന്നും ഇന്നും മോചനം നേടാത്തവർ. അങ്ങനെ അവർ വിശ്വസിച്ചു പോകുന്നതിൽ അവരെ കുറ്റം പറയാനോ ആവില്ല. കാരണം മതവും അന്ധവിശ്വാസവും അത്രമേൽ ഇക്കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നു. നിരർത്ഥകമായ എന്തൊക്കെയോ ശാസ്ത്രമെന്ന വ്യാജേന പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പെടാപാടുപെടുന്നവരുണ്ട്. അനാവശ്യമായ ഇത്തരം പ്രചരണങ്ങൾ യുവതലമുറയ്ക്ക് അപകടം ചെയ്യും എന്നതിൽ സംശയമില്ല. മനുഷ്യർ മരിച്ചാൽ ആത്മാവ് അലഞ്ഞു നടക്കുമെന്നും മോക്ഷം ലഭിക്കാൻ ക്രിയകൾ പലതും ചെയ്യണമെന്നതും ആത്മീയവാദികൾ പ്രചരിപ്പിക്കുന്നു. തികച്ചും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണിവ. സാമൂഹിക ദ്രോഹം വരുത്തിവെക്കാനേ ഇത്തരം പ്രചാരണങ്ങൾക്ക് കഴിയൂ. ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ലല്ലോ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഊർജം മരണശേഷം നശിക്കില്ലല്ലോ എന്നാണ് ആത്മീയവാദികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിനവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സയൻസ് അല്ലേ എന്നാണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന ശാസ്ത്ര സത്യത്തെ എടുത്തുവച്ചിട്ട് അവർ പ്രേതത്തെ ന്യായീകരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? മനുഷ്യ ശരീരത്തിലെ ഊർജം മരണശേഷം പ്രേതമായി മാറുന്നു എന്ന ധാരണ ശാസ്ത്രീയമായി തെറ്റാണെന്ന് ആധുനിക ബയോളജിയും ഫോറൻസിക് സയൻസും കൃത്യമായി വ്യക്തമാക്കുന്നു. ഊർജം നശിപ്പിക്കാനാവില്ല എന്ന തത്വം ശരിയാണെങ്കിലും അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മരണശേഷം അതിനെന്ത് സംഭവിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഊർജം പ്രധാനമായും കെമിക്കൽ എനർജിയാണ്. നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന കോശശ്വസനം വഴിയുണ്ടാകുന്ന ATP എന്ന ഊർജ തന്മാത്രകളാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആധാരമാകുന്നത്. ഈ തന്മാത്രകൾ കോശങ്ങളുടെ മെംബ്രെയിനിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സൃഷ്ടിക്കുകയും അത് ഇലക്ട്രിക്കൽ എനർജിയായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മരണത്തിന് തൊട്ടുപിന്നാലെ ശരീരത്തിലെ ഈ ഊർജം രണ്ട് രീതിയിലാണ് മാറ്റപ്പെടുന്നത്. ശരീരത്തിലെ ഊർജത്തിന്റെ ഒരു വലിയ ഭാഗം താപമായി അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുന്നു. ഇതിനെ ഫോറൻസിക് പത്തോളജിയിൽ ആൽഗർ മോർട്ടിസ് എന്ന് വിളിക്കുന്നു. മരണശേഷം ശരീരം തണുക്കാൻ തുടങ്ങുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. മരണശേഷം കോശങ്ങളിലെ ലൈസോസോമുകൾ പൊട്ടുകയും അവിടെ അസിഡിക് അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. ഇതോടെ ശരീരത്തിലെ ലിപ്പിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവ വിഘടിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിലെ ബാക്ടീരിയകൾ വിഘടന പ്രക്രിയ വേഗത്തിലാക്കുമ്പോൾ ശരീരത്തിലുള്ള ഊർജം വിവിധ വാതകങ്ങളായി മാറി പുറത്തേക്ക് പോകുന്നു. അമോണിയ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങളായാണ് ഈ കെമിക്കൽ എനർജി രൂപാന്തരപ്പെടുന്നത്. ഊർജം ഒരു ബോധപൂർവമായ സ്പിരിറ്റായി ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് ചുറ്റി സഞ്ചരിക്കുന്നു എന്നത് കേവലം സങ്കല്പം മാത്രമാണ്. ഇതിന് തെർമോഡൈനാമിക്സ് തത്വങ്ങളുമായോ ജീവശാസ്ത്രമായോ യാതൊരു ബന്ധവുമില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ മരണമെന്നത് ശരീരത്തിലെ ഊർജം പ്രകൃതിയിലെ മറ്റു രൂപങ്ങളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. മതത്തിനും ആത്മീയതയ്ക്കും പിടിച്ചു നിൽക്കാൻ സ്പിരിറ്റ്, പ്രേതം, ബാഹ്യശക്തികൾ, ആത്മാവ് എന്നു തുടങ്ങിയ വാക്കുകളുടെ പിൻബലം ഉണ്ടായേ തീരൂ. മതാത്മീയ സൗഹൃദങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പ്രേതത്തെ കൂട്ടുപിടിക്കുകയോ ഒഴിപ്പിക്കുകയോ ബാധയെ വിളിച്ചു വരുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ യുവതലമുറയെ വഴിതെറ്റിച്ച് സാമൂഹിക അപജയം വരുത്തിവെക്കരുത്.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്തു പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തനുഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. അടിച്ച് എല്ലോടിക്കണം. അമ്മയെ അനിത പറഞ്ഞതാ, പഠിപ്പ് ഇവിടെ വേണ്ട, സ്റ്റേറ്റ്സിൽ മതിയെന്ന്. നിനക്കായിരുന്നല്ലോ നിർബന്ധം, ഇപ്പൊ മനസ്സിലായില്ലേ?
2: എന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നേരത്തെ ഹരിജിയോട് പറയണമായിരുന്നു ഈ കഥ. ഇപ്പോ എല്ലാം മറച്ചു വെച്ച് ഞാൻ അഭിനയിക്കുമായിരുന്നു എന്ന് തോന്നൂല്ലേ അവക്ക്?
1: നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അഭിനയിച്ചു?
2: ഇല്ല, ഗോപുവിനേക്കാൾ ഞാൻ സ്നേഹിച്ചത് ഹരിതയാണ്. എന്നെ ആദ്യം അച്ഛ എന്ന് വിളിച്ചത് അവളാണ്. അവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ. ഉണരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, അങ്ങനെ 100 വട്ടം. പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് പേടി തോന്നുന്നു.
1: എന്തിനെ? നീയൊന്നും ഉണ്ടാണ്ടിരിക്കടാ. നിന്റെ മോളായിട്ടാ അവള് വളർന്നത്. അവള് നിന്റെ തന്നെയാ. അവകാശവും പറഞ്ഞേ, ഒരുത്തരും ഈ പടി കയറില്ല.
3: നന്ദി വേണോടി, നന്ദി. കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി ഈ പ്രായം വരെ വളർത്തിയ ഒരു മനുഷ്യനെ ഇങ്ങനെ നിന്ദിക്കാൻ പാടില്ല.
4: ഞാൻ എങ്ങനെ നിന്ദിച്ചു എന്ന് അമ്മ പറയണേ?
3: പിന്നെ നീ അയാളുടെ കൂടെ എന്തിനു പോയി? ഞാൻ പറയുന്നു, അയാൾ നിന്റെ ആരുമല്ല. ഇതുപോലൊരു കഥയും ഫോട്ടോയുമായി വേറൊരാൾ വന്നാൽ അത് നീ വിശ്വസിക്കോ? പറയടി, അത് നീ വിശ്വസിക്കോ?
2: അനിത, എന്താ ഇത്? നിർത്താറായില്ലേ ഇനിയും?
3: ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര?
2: നീ മോളെ വിഷമിപ്പിക്കാതെ അനിത, നീ വന്നേ.
5: മോള് സുന്ദരിയാണ് അല്ലേ? നമ്മുടെ അമ്മയുടെ അതേ ഛായ. നമ്മുടെ കാലം കഴിഞ്ഞ കുടുംബം അന്യം നിന്ന് പോകുന്ന കരുതി പൊട്ടിമുളയ്ക്കാരും നാമെങ്കിലും ഉണ്ടായല്ലോ. കൃഷ്ണാരക്ഷ, എനിക്ക് ഇവിടെ ഒന്ന് കാണാൻ കൊത്തിയായി.
2: അത് നോട്ടെ, ഞാൻ കൊണ്ടത് കാണിക്കാം.
5: അവരോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ലാന്ന് പറഞ്ഞാ ഇല്ലാണ്ടാവണതാണോ രക്തബന്ധം? കത്തികെട്ട് പോകുമ്പോ വായിക്കറിയിടാൻ ഈശ്വരൻ തന്ന കയ്യ.
2: നീ എന്താ ഇവിടെ പരിശോധിക്കുന്നത്?
3: ഇത് കണ്ടോ, ഹരിതയുടെ പെട്ടിയിൽ അയാളുടെ ഫോട്ടോകൾ.
2: ഓ, നീ ഇത് കാണുകയാ? പഴയൊരു കുടുംബീത്രം ഉണ്ടല്ലോ.
3: എല്ലാം നശിപ്പിച്ച് കളയണം.
2: ചിത്രങ്ങൾ മാത്രമല്ലേ നശിപ്പിക്കാൻ പറ്റൂ. വേണ്ട, ഇത് ഹരിതയുടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ.
3: അയാള് ഇവിടെയും വന്നിരിക്കുന്നു.
2: ആര്?
3: അയാള്
2: ചന്ദ്രദാസാണ്. ഇരിക്കാൻ പറഞ്ഞില്ലേ?
3: ഞാനൊന്നും വേണ്ടിയില്ല.
2: വീട്ടിൽ വരുന്നവരോട് മര്യാദ കാണിക്കണ്ടേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഇപ്പോഴും കൽക്കത്ത തന്നെയാണോ?
6: അതെ.
2: തിരിച്ചു പോകുമോ അല്ലെങ്കിൽ
6: പോവും?
2: ഞങ്ങളും വൈകാതെ പോവും. ഈ വരവ് ഉദ്ദേശിച്ചിരുന്നതല്ല, കാരണം അറിയാവല്ലോ.
6: ഹരിതയെ എനിക്കൊന്ന് കാണണം.
2: ചന്ദ്രദാസ്, വളരെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതമാണ് ഞങ്ങളുടേത്. ദേവി ഏത്, അത് തകർക്കരുത്.
6: സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു.
2: നിങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല.
6: ഇല്ലേ?
2: ഒരിക്കലുമില്ല.
6: ഇനി അതേക്കുറിച്ചൊരു വാദപ്രതിവാദത്തിന് ഞാനാണല്ല. നമുക്ക് ആ വിഷയം വിടാം.
2: പറയേണ്ടത് പറഞ്ഞു തന്നെ തീരണമല്ലോ.
6: ഒന്നും പറയാനില്ല, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം.
2: 15 വർഷമായിട്ട് ഇപ്പോഴാണോ മോളുണ്ടെന്ന് ഓർക്കണത്? ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിന്റെ ക്ലേശം നിങ്ങൾക്കറിയില്ല. എന്റെ മാറിലെ ചൂട് കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയത്. ഇന്ന് ഈ രൂപത്തിൽ ഒരു പെൺകുട്ടിയായപ്പോൾ അവകാശപ്പെടാൻ എന്ത് ന്യായാ നിങ്ങൾക്കുള്ളത്?
6: അവളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് എന്റേതാണ്.
2: പറക്കമുറ്റാത്തൊരു കുഞ്ഞിനെ അമ്മയും അപരിചിതമായ ഒരു നഗരത്തിൽ ഒഴിഞ്ഞ തകരപ്പാത്രം പോലെ വലിച്ചെറിഞ്ഞിട്ട് ജീവന്റെ തുടിപ്പ്. മനുഷ്യനാണോ നിങ്ങൾ?
6: ഡോക്ടർ, നമ്മൾ തമ്മിലുള്ള ഈ സംസാരം അനാവശ്യമാണ്. നാം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്റെ ഭാര്യയായ ഒരു സ്ത്രീയുടെ ഇവിടെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ, അവള് പറയട്ടെ.
2: കേട്ടില്ലേ പറഞ്ഞത്? ശരിയാ, അയാളും ഞാനുമായിട്ട് എന്താ ബന്ധം? നിനക്ക് പറയാനുള്ളത് പറയാം.
3: എനിക്കൊന്നും പറയാനില്ല.
2: ഒഴിഞ്ഞു മാറിയിട്ടെന്താ കാര്യം? ചെല്ല്, ചെന്ന് സംസാരിക്കും.
4: ഹരിയേട്ടനുണ്ടാവണം എന്റെ കൂടെ, അല്ലാതെ ഞാൻ പോവില്ല.
6: ഞാൻ വരാം, നീ ആദ്യം ചെല്ല.
7: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

മറ്റൊരാൾ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്നും സന്തോഷം കണ്ടെത്താനാകൂ എന്നും കരുതുന്നവരാണ് നമ്മളിൽ പലരും. സ്നേഹിക്കപ്പെടുക എന്നത് മനോഹരമായൊരു വികാരമാണെങ്കിലും ആ സ്നേഹത്തിന്റെ അഭാവത്തിൽ നമ്മൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ലോകം മുഴുവൻ നമ്മെ കൈവിട്ടാലും അവസാന നിമിഷം വരെ കൂടെയുണ്ടാകുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ കഴിവിലും അധ്വാനത്തിലും വിശ്വസിക്കാൻ തുടങ്ങുന്നിടത്താണ് യഥാർത്ഥ മാനസിക വളർച്ച ആരംഭിക്കുന്നത്. മറ്റൊരാളുടെ സാന്നിധ്യമോ അംഗീകാരമോ ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ബോധ്യം ഒരു വലിയ തിരിച്ചറിവാണ്. പലപ്പോഴും ഇതിനെ അഹങ്കാരമെന്ന് മറ്റുള്ളവർ മുദ്ര കുത്തിയേക്കാം. എന്നാൽ ഇത് അഹങ്കാരമല്ല, മറിച്ച് പ്രതിസന്ധികളിലൂടെ കടന്നുവന്ന ഒരാൾ ആർജിച്ചെടുത്ത ആത്മാഭിമാനമാണ്. നമ്മുടെ പോരാട്ടങ്ങളും കണ്ണീരും കാണാത്തവർക്ക് നമ്മുടെ ഈ കരുത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല. സന്തോഷത്തിനായി മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണമാണ് അവർക്ക് നാം നൽകുന്നത്. അവർ അകലുമ്പോൾ നാം തകരുന്നത് അതുകൊണ്ടാണ്. ആരെങ്കിലും കൂടെ വേണം എന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് ഞാൻ മതി എന്ന നിലപാടിലേക്കുള്ള മാറ്റം ഒരു വലിയ വിമോചനമാണ്. സ്വന്തം മൂല്യം മറ്റൊരാളുടെ അളവുകോലുകൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് സമാധാനത്തോടെ ജീവിക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു ഗുണമാണ്. ജീവിതം പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ളവർ മാറി നിന്നേക്കാം. എന്നാൽ തളർന്നു പോകാതെ നമ്മെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ കുറവുകളെയും കരുത്തിനെയും ഒരുപോലെ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ നാം നമ്മളോട് തന്നെ സൗഹൃദത്തിലാകുന്നു. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പിന്തുണയും ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു അധിക ലാഭം മാത്രമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ നട്ടല് നമ്മുടെ ആത്മബോധം തന്നെയാണ്. നമ്മെ താങ്ങാനും മുന്നോട്ട് നയിക്കാനും നമ്മളെക്കാൾ നന്നായി മറ്റൊരു വ്യക്തിക്കും സാധിക്കില്ല. ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തും ഏറ്റവും ജാഗ്രതയുള്ള കാവൽക്കാരനും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന തിരിച്ചറിവ് നൽകുന്ന സമാധാനം ചെറുതല്ല. ആ തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ഒരു അധ്യായമാണ് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. വെറുമൊരു പ്രാദേശിക കലാപമായിരുന്നില്ല അത്. അത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലയായിരുന്നു. യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവർക്ക് ശേഷം വ്യാപാരത്തിന്റെ മറവിൽ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ആദ്യത്തെ ശക്തമായ തിരിച്ചടിയായിരുന്നു ആറ്റിങ്ങൽ കലാപം. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ അവരുടെ കച്ചവട താൽപര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അവർ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ അനുമതി നേടി. ഈ കോട്ടയുടെ നിർമ്മാണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. അത് അവരുടെ വ്യാപാരത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഒരുപോലെ സഹായകമായിരുന്നു. അഞ്ചുതെങ്ങിലെ കോട്ട പണിയാൻ അനുമതി ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ പതിയെ പതിയെ തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവർ ആറ്റിങ്ങലിലെ ജനങ്ങളോട് മോശമായി പെരുമാറുകയും അവരുടെ വ്യാപാരത്തിൽ ഇടപെടുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരോട് വലിയ പുച്ഛമായിരുന്നു. കലാപത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ ധിക്കാരപരമായ പെരുമാറ്റമായിരുന്നു. നാട്ടുകാരുടെ വികാരങ്ങളെ മാനിക്കാതെ അവരുടെ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ മുന്നോട്ടുപോയി. വർഷം തോറും ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകുന്നൊരു പതിവ് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. 1721 ഈ സമ്മാനങ്ങളുമായി കോട്ടയിൽ നിന്ന് പുറപ്പെട്ട സംഘത്തെയാണ് നാട്ടുകാർ ആക്രമിച്ചത്. സംഘത്തിന്റെ തലവനായ ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 140-ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികർ ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോയി. എന്നാൽ അവർ റാണിയുടെ അനുമതിക്കായി കാത്തുനിൽക്കാതെ ധിക്കാരപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ധിക്കാരപരമായ പെരുമാറ്റത്തിൽ കുപിതരായ നാട്ടുകാർ റാണിയുടെ കൊട്ടാരത്തിനടുത്തു വച്ച് അവരെ ആക്രമിച്ചു. അതൊരു ആകസ്മികമായ ആക്രമണമായിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിലും ധിക്കാരത്തിലും മനംനൊന്ത് പ്രതികരിക്കാൻ കാത്തിരുന്ന ഒരു ജനതയുടെ കൂട്ടായ പ്രതിഷേധമായിരുന്നു. ഈ ആക്രമണത്തിൽ ഗിഫോർഡും മറ്റു സൈനികരും കൊല്ലപ്പെട്ടു. തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട നാട്ടുകാർ വളഞ്ഞു. ഈ ഉപരോധം ഏകദേശം 6 മാസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ സഹായം എത്തിയപ്പോഴാണ് ഉപരോധം അവസാനിച്ചത്. ആറ്റിങ്ങൽ കലാപം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വെറുമൊരു പ്രാദേശിക കലാപം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. ഈ കലാപം ബ്രിട്ടീഷുകാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ ഒരു ജനത ഒന്നിച്ചു നിന്നാൽ അതിനെ ചെറുക്കാൻ അവർക്ക് കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. ഈ കലാപത്തിനു ശേഷം ബ്രിട്ടീഷുകാർ കേരളത്തിൽ തങ്ങളുടെ നയങ്ങൾ മാറ്റാൻ നിർബന്ധിതരായി. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് ഒരു പ്രചോദനമായി. ആറ്റിങ്ങൽ കലാപം ഒരു ജനതയുടെ അഭിമാനബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാവട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: ലോക സമാധാനത്തിനു വേണ്ടി സ്വന്തം ശരീരം തന്നെ ഒരു തപസ്യയായി മാറ്റിയ അമർ ഭാരതി എന്ന സന്യാസിയുടെ കഥ അവിശ്വസനീയമായ ഒരു ത്യാഗത്തിന്റേതാണ്. കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞ 53 വർഷമായി അദ്ദേഹം തന്റെ വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. 1973 തന്റെ വിശ്വാസത്തിനും ലോക സമാധാനത്തിനുമായി അദ്ദേഹം ഈ കഠിനമായ വ്രതം ആരംഭിച്ചത്. അന്നുമുതൽ ഇന്നുവരെ അദ്ദേഹം ആ കൈ താഴെ ഇറക്കിയിട്ടില്ല. തുടക്കത്തിലുള്ള കുറച്ചു വർഷങ്ങളിൽ അതികഠിനമായ ശാരീരിക വേദനയാണ് അദ്ദേഹം അനുഭവിച്ചത്. എന്നാൽ ലക്ഷ്യബോധവും ഉറച്ച തീരുമാനവും അദ്ദേഹത്തെ പിന്നോട്ടു പോകാൻ അനുവദിച്ചില്ല. ദീർഘകാലം ഒരേ അവസ്ഥയിൽ തന്നെ തുടർന്നതിനാൽ കാലക്രമേണ ആ കൈയിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ചുപോയി. ഇന്ന് ആ കൈ ജീവനില്ലാത്തതുപോലെ മരവിച്ച നിലയിലാണ്. വെറും എല്ലും തോലുമായി മാറിയ ആ കൈയിലെ നഖങ്ങൾ വെട്ടാത്തതിനാൽ അവ വളർന്ന് ചുരുണ്ട് തികച്ചും വിചിത്രമായ രൂപത്തിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ കഥയിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത മറ്റൊന്നാണ്. ഇന്ന് അദ്ദേഹം മനഃപൂർവ്വം ആ കൈ താഴെ ഇറക്കാൻ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. 50-ൽ വർഷങ്ങളായി ഒരേ നിലയിൽ തുടരുന്നതിനാൽ കൈയിലെ അസ്ഥികൾ ഉറച്ചുപോയിരിക്കുന്നു. പെട്ടെന്നൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അസ്ഥികൾ ഒടിഞ്ഞുപോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. വർഷങ്ങളോളമുള്ള ശാരീരിക പീഡനത്തിനൊടുവിൽ ഇപ്പോൾ ആ കൈ അവിടെ ഉള്ളതായി പോലും തനിക്ക് തോന്നാറില്ല എന്നാണ് അമർ ഭാരതി പറയുന്നത്. പണ്ടനുഭവിച്ച കഠിനമായ വേദനകൾ ഇപ്പോൾ പൂർണ്ണമായൊരു മരവിപ്പായി മാറിയിരിക്കുന്നു. ലോക സമാധാനത്തിനു വേണ്ടി സ്വന്തം അവയവത്തെ തന്നെ ബലികഴിച്ച ഈ മനുഷ്യന്റെ കഥ കേവലം അത്ഭുതമല്ല, മറിച്ച് മനുഷ്യന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെ അടയാളം കൂടിയാണ്. ശാരീരികമായ എല്ലാ പരിമിതികളെയും വേദനകളെയും മാനസികമായ ദൃഢത കൊണ്ട് മറികടക്കാമെന്ന് അമർ ഭാരതിയുടെ ഈ ജീവിതം ലോകത്തിന് കാണിച്ചു തരുന്നു. മണ്ണിനടിയിലെ നിധികൾ പോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലെ ഇത്തരം അസാധാരണമായ തീരുമാനങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ അസ്കെറ്റിസിസം അഥവാ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ശരീരം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ്യ എന്ന് വിളിക്കാം. ഇതൊരു രോഗമല്ല, മറിച്ച് ദൃഢമായൊരു വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. സാധാരണ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന വേദനയെ സഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ്. അതായത് അനുഭവിക്കുന്ന ശാരീരിക വേദനയെ അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായ പുണ്യമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു.
1: കൗതുകരസങ്ങൾ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച് എസ് രാജൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കുഞ്ഞാലിമരക്കാർ. എസ് മണിയുടെ ഛായാഗ്രഹണം, ജി വെങ്കിട്ടരാമൻ ചിത്രസന്നിവേശം, കണ്ണൻ വീരാഗ എന്നിവരായിരുന്നു ശബ്ദലേഖനം നിർവഹിച്ചത്. കൊന്ന നാട്ടിന്റെ കലാസംവിധാനം, പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് സംഗീത സംവിധാനം നിർവഹിച്ചു. യേശുദാസ്, ജയചന്ദ്രൻ, ജാനകി, പി ലീല, ബി വസന്ത, പ്രേമലത എന്നിവരായിരുന്നു ഗായകർ. 1967 ജനുവരി 12 തീയതിയായിരുന്നു കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രം പ്രദർശനത്തിലെത്തിയത്. പ്രേംനസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പി ജെ ആന്റണി, കോട്ടയം ചെല്ലപ്പൻ, പ്രേംജി, പി കെ സത്യപാൽ, അടൂർ ഭാസി, എസ് പി പിള്ള, കുതിരവട്ടം പപ്പു, കുഞ്ഞാണ്ടി, കുഞ്ഞാവ, രാമമംഗലം, അലി, ഹാജി, അബ്ദുൾ റഹ്മാൻ, പി എൻ നമ്പ്യാർ, ഗണേഷ്, രമേശ്, ഗോപാലൻ ഗുരുക്കൾ, ഭാസ്കർ, ജ്യോതിലക്ഷ്മി, കുമാരി, ഇ കെ സരസ്വതി, ശാന്താദേവി, നളിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് രജത കമൽ 1966 ഈ ചിത്രം നേടി. ജയചന്ദ്രൻ ആദ്യം റെക്കോർഡ് ചെയ്ത ഗാനം ഈ ചിത്രത്തിലാണ് എന്ന സവിശേഷതയും കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയ്ക്കുണ്ട്. 6 ഗാനങ്ങളായിരുന്നു കുഞ്ഞാലിമരക്കാറിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: ലോകസമാധാനത്തിനു വേണ്ടി സ്വന്തം ശരീരം തന്നെ ഒരു തപസ്യയായി മാറ്റിയ അമർ ഭാരതി എന്ന സന്യാസിയുടെ കഥ അവിശ്വസനീയമായ ഒരു ത്യാഗത്തിന്റേതാണ്. കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞ 53 വർഷമായി അദ്ദേഹം തന്റെ വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. 1973 തന്റെ വിശ്വാസത്തിനും ലോകസമാധാനത്തിനുമായി അദ്ദേഹം ഈ കഠിനമായ വ്രതം ആരംഭിച്ചത്. അന്നുമുതൽ ഇന്നുവരെ അദ്ദേഹം ആ കൈ താഴെ ഇറക്കിയിട്ടില്ല. തുടക്കത്തിലുള്ള കുറച്ചു വർഷങ്ങളിൽ അതികഠിനമായ ശാരീരിക വേദനയാണ് അദ്ദേഹം അനുഭവിച്ചത്. എന്നാൽ ലക്ഷ്യബോധവും ഉറച്ച തീരുമാനവും അദ്ദേഹത്തെ പിന്നോട്ടു പോകാൻ അനുവദിച്ചില്ല. ദീർഘകാലം ഒരേ അവസ്ഥയിൽ തന്നെ തുടർന്നതിനാൽ കാലക്രമേണ ആ കൈയിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ചുപോയി. ഇന്ന് ആ കൈ ജീവനില്ലാത്തതുപോലെ മരവിച്ച നിലയിലാണ്. വെറും എല്ലും തോലുമായി മാറിയ ആ കൈയിലെ നഖങ്ങൾ വെട്ടാത്തതിനാൽ അവ വളർന്ന് ചുരുണ്ട് തികച്ചും വിചിത്രമായ രൂപത്തിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ കഥയിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത മറ്റൊന്നാണ്. ഇന്ന് അദ്ദേഹം മനഃപൂർവ്വം ആ കൈ താഴെ ഇറക്കാൻ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. 50-ലധികം വർഷങ്ങളായി ഒരേ നിലയിൽ തുടരുന്നതിനാൽ കൈയിലെ അസ്ഥികൾ ഉറച്ചുപോയിരിക്കുന്നു. പെട്ടെന്നൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അസ്ഥികൾ ഒടിഞ്ഞുപോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. വർഷങ്ങളോളമുള്ള ശാരീരിക പീഡനത്തിനൊടുവിൽ ഇപ്പോൾ ആ കൈ അവിടെ ഉള്ളതായി പോലും തനിക്ക് തോന്നാറില്ല എന്നാണ് അമർ ഭാരതി പറയുന്നത്. പണ്ടനുഭവിച്ച കഠിനമായ വേദനകൾ ഇപ്പോൾ പൂർണ്ണമായൊരു മരവിപ്പായി മാറിയിരിക്കുന്നു. ലോകസമാധാനത്തിനു വേണ്ടി സ്വന്തം അവയവത്തെ തന്നെ ബലികഴിച്ച ഈ മനുഷ്യന്റെ കഥ കേവലം അത്ഭുതമല്ല, മറിച്ച് മനുഷ്യന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെ അടയാളം കൂടിയാണ്. ശാരീരികമായ എല്ലാ പരിമിതികളെയും വേദനകളെയും മാനസികമായ ദൃഢത കൊണ്ട് മറികടക്കാമെന്ന് അമർ ഭാരതിയുടെ ഈ ജീവിതം ലോകത്തിന് കാണിച്ചു തരുന്നു. മണ്ണിനടിയിലെ നിധികൾ പോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലെ ഇത്തരം അസാധാരണമായ തീരുമാനങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ അസ്കെറ്റിസിസം അഥവാ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ശരീരം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ്യ എന്ന് വിളിക്കാം. ഇതൊരു രോഗമല്ല, മറിച്ച് ദൃഢമായൊരു വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. സാധാരണ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന വേദനയെ സഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ്. അതായത് അനുഭവിക്കുന്ന ശാരീരിക വേദനയെ അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായ പുണ്യമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു.
1: കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: സാധാരണയായി സസ്യങ്ങളുടെ മുറിപ്പാടുകളിൽ നിന്ന് വെളുത്ത നിറത്തിലോ സുതാര്യമായോ ഉള്ള കറ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മുറിക്കുമ്പോൾ നീല കലർന്ന പച്ച നിറത്തിൽ പാലൊഴുകുന്ന ഒരു മരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയാണെന്ന് തോന്നാം. എന്നാൽ പസഫിക് സമുദ്രത്തിലെ ന്യൂ കാലിഡോണിയ എന്ന ദ്വീപ സമൂഹത്തിലെ മഴക്കാടുകളിൽ ഇത്തരം മരങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ശാസ്ത്രലോകം ഇതിനെ പൈക്ക് നാൻഡ്ര അക്യുമിനേറ്റ എന്ന് വിളിക്കുന്നു. സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ട ഈ വൃക്ഷം ശാസ്ത്രത്തിനൊരു വലിയ അത്ഭുതമാണ്. മണ്ണിലെ ലോഹാംശങ്ങളെ, പ്രത്യേകിച്ച് നിക്കലിനെ, അസാധാരണമായ അളവിൽ ആഗിരണം ചെയ്യാൻ ഈ മരത്തിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹൈപ്പർ അക്യുമുലേറ്റർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സസ്യങ്ങൾക്ക് മണ്ണിലെ നിക്കലിന്റെ സാന്നിധ്യം മാരകമാണെങ്കിൽ പൈക്ക് നാൻഡ്ര ഈ വിഷാംശത്തെ തന്റെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റുന്നു. ഈ മരത്തിന്റെ തൊലിപ്പുറത്ത് ഒരു ചെറിയ പോറലേൽപ്പിച്ചാൽ മതി, കടും നീലകലർന്ന പച്ച നിറത്തിലുള്ള ദ്രാവകം പുറത്തുവരും. ഈ നിറത്തിന് പിന്നിലെ രഹസ്യം അതിലടങ്ങിയിരിക്കുന്ന അതിശയിപ്പിക്കുന്ന അളവിലുള്ള നിക്കലാണ്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഈ മരത്തിന്റെ ലാറ്റെക്സിൽ ഏകദേശം 25% നിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ദ്രാവകം ഉണക്കിയെടുത്താൽ ലഭിക്കുന്ന പൊടിയിൽ 1/4 ലോഹമായിരിക്കും. എന്തിനാണ് ഈ മരം ഇത്രയധികം ലോഹം ഉള്ളിൽ ശേഖരിക്കുന്നത്? ഇതിനു പിന്നിൽ അതിജീവനത്തിന്റെ ഒരു വലിയ തന്ത്രമുണ്ട്. ഇത്രയധികം ലോഹാംശമുള്ള ഇലകളോ തടിയോ ഭക്ഷിക്കുന്നത് പ്രാണികൾക്കും കീടങ്ങൾക്കും മാരകമാണ്. ലോഹത്തെ ഒരു കവചമായി ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ശല്യത്തിൽ നിന്ന് മരം സ്വയം രക്ഷ നേടുന്നു. പ്രകൃതിയിലെ ലോഹസന്തുലനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഭാവിയിൽ മലിനമായ മണ്ണിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ഇത്തരം മരങ്ങളെ ഉപയോഗപ്പെടുത്താമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ പ്രക്രിയയെ ഫൈറ്റോ മൈനിംഗ് എന്ന് വിളിക്കുന്നു. ഖനനത്തിന് ശേഷം നിക്കൽ കലർന്ന മണ്ണ് ശുദ്ധീകരിക്കാനും ആ മണ്ണിൽ നിന്ന് പരോക്ഷമായി ലോഹം വേർതിരിച്ചെടുക്കാനും ഈ മരങ്ങൾ സഹായിക്കും. പൈക്ക് നാൻഡ്ര അക്യുമിനേറ്റ എന്ന ഈ വൃക്ഷം പ്രകൃതിയുടെ അനന്തമായ പരിണാമ രഹസ്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. വിഷത്തെ മരുന്നാക്കിയും പ്രതിരോധമാക്കിയും മാറ്റുന്ന ഈ അത്ഭുത മരം ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ മാറ്റുകൂട്ടുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരിയുടെ ഉത്തരം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നാണ്.
1: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ആ രാത്രി എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ. ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു പൂവച്ചലിൽ നിന്നും ഷാജിദ, ശംജിത, ഷിംജിത എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊഞ്ചറ നിന്നും അജു, രവി, മനു, ബിജു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ. ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും എസ് ജാനകിയും.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചില്ല് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ഉദിപ്പേട്ടിയിൽ നിന്നും KJ ജെയിംസ്, മല്ലിക ജെയിംസ് എന്നിവർ.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പുതിയംഗം മുരളി, സംഗീതം ബി ദക്ഷിണമൂർത്തി. കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ വീട്ടുമൊഴിയിൽ നിന്നും ആനന്ദ്.

0: അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഇണ, രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഓമല്ലൂരിൽ നിന്നും അച്യുതൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് മധു ആലപ്പുഴ രചന നിർവഹിച്ച ഗാനം, സംഗീതം ജോൺസൺ. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കിളിമാനൂരിൽ നിന്നും കരുണാകരൻ, മിനി, ജോസഫ് എന്നിവർ.

0: നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ രാഘവൻ ഈണമിട്ട ഗാനം. രചന പി ഭാസ്കരൻ, ചിത്രം പൊന്നും പൂവും. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവണാകുഴിയിൽ നിന്നും ആതിര, ആരതി, സുഭദ്ര എന്നിവർ.

0: നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം KJ യേശുദാസ് ആലപിച്ച ഗാനം. രചന സത്യനന്ദിക്കാട്, സംഗീതം ATU ഉമാർ. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു എന്നിവർ.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: കേൾക്കാം ഇഷ്ടഗാനത്തിൽ ഇനി ജി ദേവരാജൻ ഈണമിട്ട ഗാനം. രചന മലയാറ്റൂർ രാമകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്. ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. കാട്ടാക്കട നിന്നും ഷിബുകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
3: കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കണ്ടാൽ പൂവുകൾ ഉറങ്ങുന്നത് പോലെ തോന്നും. അത്രയേറെ നിഷ്കളങ്കമായി ഒരു തളിരിലെ പോലെ അവർ ഉറങ്ങിക്കിടക്കും. പൂവിരിയുന്നത് പോലെ ഉണർന്നു വരും. ശൈശവം കഴിഞ്ഞാൽ ഇത്രയും നിഷ്കളങ്കമായി ഉറങ്ങാനാവുമോ? മുത്തശ്ശി ഉറങ്ങുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെയാണത്, ഒരു പൂവുറങ്ങുന്നത് പോലെയാണത്. മുത്തശ്ശിനുറങ്ങുന്നത് കണ്ടു നിന്നാൽ താരാട്ട് പാടാൻ തോന്നും. താരാട്ട് കേട്ടുറങ്ങിയ കാലം മറന്നു എന്ന് പറയാൻ പറ്റില്ല. ശൈശവവും ഓർത്തെടുക്കാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയില്ല. എന്നാലും പിന്നീട് നല്ല താരാട്ടുപാട്ടുകൾ കേൾക്കുമ്പോൾ അജ്ഞാതമായ ആ കാലത്തിലേക്ക് താരാട്ടുപാട്ടുകൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ചില പാട്ടുകൾ കേട്ടാൽ അത് കേട്ടുറങ്ങാൻ തോന്നും. താരാട്ടുപാട്ടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതെ ഉഴന്നതല്ലേ. ഒ എൻ വിയുടെ കാവ്യശകലമാണ് കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഭാവമാർന്ന വരികൾ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലേ, എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇത്രയും മനോഹരമായ ഒരു ഭാവഗാനം ലോകത്തൊരിടത്തുമുണ്ടാവില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഉറക്കത്തെ സംബന്ധിച്ച സുന്ദര ഗാനങ്ങൾ. എപ്പോൾ കേട്ടാലും കിടന്നുറങ്ങാൻ തോന്നുന്ന ഈ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

മസ്തിഷ്കത്തിൻ്റെ വിശ്രമമാണ് ഉറക്കമെന്ന് പറയും. മസ്തിഷ്കം അങ്ങനെ വിശ്രമിക്കാറൊന്നുമില്ലെങ്കിലും മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം നല്ലതു തന്നെയാണ്. മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ ഉറക്കമാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. ഒന്നുറങ്ങിയാൽ എല്ലാം ശരിയാകും എന്നത് ഒരു പഴമൊഴി പോലെ നമ്മൾ പറയാറുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളെയാണ് നമ്മൾ കാളരാത്രികൾ എന്ന് പറയുന്നത്. പക്ഷെ അതിന് കാളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ ഭരിക്കുന്ന ദേവത എന്ന അർത്ഥത്തിൽ നവരാത്രിയുടെ 7-ാം ദിവസത്തെയാണ് കാളരാത്രി എന്ന് പറയുന്നത്. അന്ന് രാവിനും പകലിനും വ്യത്യാസമില്ല. നിദ്രാവിഹീനമായ ആ രാവുകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഉന്മേഷത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ഉറക്കത്തിൽ തന്നെ. നന്നായി ഒന്നുറങ്ങി ഉണരുമ്പോഴുള്ള ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ ഉറക്കം വരുമ്പോൾ തന്നെ ഉറങ്ങാനാവുക എന്നതും എത്ര സുഖദമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും, പക്ഷെ ഉറങ്ങാനാവില്ല, ഉറങ്ങാൻ പാടില്ല. ക്ലാസ്സിലിരിക്കുമ്പോഴും ഉറക്കം വരും, ഉറങ്ങാനാവില്ല, ഉറങ്ങാൻ പാടില്ല. എന്നാലും ബസ്സിലിരുന്നുറങ്ങിയപ്പോഴും ക്ലാസ്സിലിരുന്നുറങ്ങിയപ്പോഴും കിട്ടിയ സുഖം അതൊരു സുഖം തന്നെയായിരുന്നു. സ്കൂളിൽ പോയിരുന്ന കാലത്തെ ഏറ്റവും വലിയ അസൂയ വീട്ടിലെ പൂച്ചകളോടായിരുന്നു. ചുരുണ്ടുകൂടി 10 മണിവരെ അവർക്കുറങ്ങാം, ആരും വിളിച്ചുണർത്തുക കൂടിയില്ല. ട്യൂഷനുള്ളതുകൊണ്ട് ഞായറാഴ്ചകൾ കൂടി നേരാമണ്ണം ഉറങ്ങാൻ കഴിയാതെ പോയ കുട്ടിക്കാലം. ഇപ്പോഴും അതെ, കണ്ണിലുറക്കം വന്നു തുടങ്ങിയാലും ഉറങ്ങാൻ പറ്റാതെ ഓരോരോ കാര്യങ്ങൾ. നഷ്ടപ്പെടുന്ന ഉറക്കത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ബുൾഫ്രോഗ്സ് അഥവാ കാളത്തവളകൾ, ഡോൾഫിനുകൾ തുടങ്ങിയവയൊന്നും ഉറങ്ങാറില്ലെന്ന് പറയുന്നു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ലേ? ഉറങ്ങാറുണ്ടെന്നതാണ് സത്യം. പക്ഷേ പാതിരാത്രിയിൽ ഉണർന്നെണീറ്റ് നോക്കിയാലും അവ വരിവെച്ച് പോകുന്നത് കാണാം. നിദ്രയുടെ നീരാഴി നീന്തിക്കടന്നവരാകാം ഈ ഉറുമ്പുകൾ എന്ന് തോന്നിയിട്ടുണ്ട്. നിദ്രതൻ നീരാഴി എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം ആ ഗാനം.

എപ്പോഴും ഉറങ്ങുന്ന ജീവികളുണ്ട്. ഇര പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുരുണ്ട് കിടന്നുറങ്ങുന്ന പാമ്പുകൾ, സിംഹങ്ങളും അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. സ്ലോത്ത്, ബ്രൗൺ ബാറ്റ്, പെരുമ്പാമ്പ് തുടങ്ങിയവയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറക്കം തന്നെയാണ്. ഏതോ നിദ്രതൻ, പൊന്മയിൽ പീലികൾ ദീർഘമായി തലോടുന്ന അത്തരം ശാന്തമായ ഉറക്കങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അമിതമായി ഉറങ്ങുന്നവരുണ്ട്, അപ്രതീക്ഷിതമായി ഉറക്കം വരുന്ന അവസ്ഥയുമുണ്ട്. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലെ ചെറിയ ചില തടസ്സങ്ങൾ കാരണം ഉറക്കം തടസ്സപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ അനുഭവിക്കുന്നവരുമുണ്ട്. കാലു കുടഞ്ഞും കാലു കഴിച്ചും ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഡ്രൈവിങ്ങിനിടയിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന നാർക്കോലെപ്സി എന്ന അവസ്ഥ അപകടങ്ങൾക്കുള്ള കാരണമായേക്കാം. ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരുമ്പോൾ പാട്ടുപാടി തന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന് വരെ തോന്നാം. ആരുടെയോ പാട്ടിനായി കൊതിക്കുന്ന ആ കാൽപ്പനിക നിദ്രയെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഉത്സവ രാത്രികളിലാണ് ഒട്ടും ഉറങ്ങാതിരുന്നിട്ടുള്ളത്. ഉത്സവപ്പറമ്പിൽ നാടകം കണ്ടുകൊണ്ട് നിന്നുറങ്ങിയിട്ടുണ്ട്. ഇരുന്നുറങ്ങി കസേരയിൽ നിന്ന് വീണുപോയിട്ടുമുണ്ട്. ഉറങ്ങിപ്പോയത് കൊണ്ട് 4 സ്റ്റോപ്പ് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയുമുണ്ട്. ഉറക്കം ഒരു രസം തന്നെയാണ്, ഒരിക്കലും പുതുമ പറ്റാത്ത രസം. ജീവിതത്തിലെന്നും മടുപ്പിക്കാത്ത, കൊതിയോടെ കാത്തിരിക്കുന്ന ആ പ്രതിഭാസത്തെയും

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കൂട്ടായണി മൂടുക പണ്ടും ഇന്നും രാവിലെ പരസ്പരം കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കാപ്പി കുടിച്ചോ എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ ഗോപിമാമനെ വിളിക്കുമ്പോൾ ഗോപിമാമൻ ആദ്യം പറയുന്നത് കാപ്പി കുടിച്ചില്ല അണ്ണാ, കമ്പനി മുക്കിപ്പോയി കാപ്പി കുടിച്ചിട്ട് വരാം എന്നായിരുന്നു. രാവിലെ കഴിക്കുന്ന ദോശയും ചമ്മന്തിയും ഒക്കെ കാപ്പി എന്ന പേരിൽ അറിയപ്പെട്ടതിന്റെ രഹസ്യം എന്തായിരുന്നു എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. ചരിത്രവും പൗരധർമ്മവും ഒന്നും നോക്കാതെ അതിന് മാധവി അമ്മൂമ്മ വിശദീകരണം തന്നു. പാലൊന്നും എല്ലാ ദിവസവും വാങ്ങാൻ പറ്റാതിരുന്ന കാലത്ത് ഞങ്ങൾ കട്ടൻ കാപ്പിയും ചുക്ക് കാപ്പിയും കരിപ്പാട്ടിക്കാപ്പിയും ഒക്കെയാണ് കുടിച്ചിരുന്നത്. അങ്ങനെ കാപ്പി കുടിച്ചു കുടിച്ചാണ് രാവിലത്തെ ദോശയും ചമ്മന്തിയും ഒക്കെ കാപ്പിയായി മാറിയത്. മരിക്കും വരെ മാധവി അമ്മൂമ്മ കാപ്പിയാണ് കുടിച്ചിരുന്നത്. മാധവി അമ്മൂമ്മ മാത്രമല്ല, ഓമന മാമിയും ഗംഗാധരൻ ആശാനും ശശിയണ്ണനും കാർത്യായനി അമ്മച്ചിയും ഒക്കെ കാപ്പിയാണ് കുടിച്ചിരുന്നത്. രാത്രി എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയാൽ അമ്മ പറയുന്നത് കട്ടൻ കാപ്പി മതി എന്നാണ്. കാപ്പി കൂട്ടായണി മൂടുകാരുടെ സ്വന്തം സംസ്കാരമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ വേണ്ടി കാപ്പി കൃഷിയൊന്നും അവിടുത്തുകാർക്കില്ല. ഒരു കാപ്പിച്ചെടി സുകുമാരൻ കൊച്ചച്ചൻ നട്ട് നനച്ച് വളർത്തി എന്നതൊഴിച്ച അവിടെ വേറെ ആരും കാപ്പിച്ചെടി കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. സുകുമാരൻ കൊച്ചച്ചൻ വെച്ച കാപ്പിച്ചെടി കായ്ച്ചില്ല എന്നത് വേറെ സത്യം. അതിനും മാധവി അമ്മൂമ്മയ്ക്കൊരു ന്യായം ഉണ്ടായിരുന്നു. മോട്ടിച്ചു കൊണ്ടുവരുന്ന ചെടി കായ്ക്കൂല മക്കളെ എന്നവർ പറഞ്ഞത് ഇന്നും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അത് കാപ്പിച്ചെടിയൊന്നും ആയിരുന്നില്ല എന്നാണ് കുട്ടപ്പൻ മാമന്റെ പക്ഷം. അതുപോട്ടെ, നെൽകൃഷി അല്ലാതെ വേറെ ഒരു കൃഷിയും വശമില്ലാതിരുന്ന ആൾക്കാർ എങ്ങനെയാണ് കാപ്പി കൃഷി ചെയ്യുന്നത്? കൂട്ടായണി മൂട്ടുകാർക്കെന്നല്ല, കേരളത്തിനും അങ്ങനെ എടുത്തു പറയത്തക്ക കാപ്പി കൃഷി അവകാശപ്പെടാനില്ല തന്നെ. കേരളത്തിലെ കാപ്പി സംസ്കാരത്തിന്റെ കഥ വളരെ കൗതുകകരമാണ്. ഇന്ന് മലയാളികളുടെ പ്രഭാത ജീവിതത്തിന്റെ ഭാഗമായ കാപ്പി യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനിച്ചതല്ല. അതിന്റെ വേരുകൾ എത്യോപ്യയിലും യമനിലുമാണ്. ഇന്ത്യയിലേക്ക് കാപ്പി എത്തിയത് 17-ാം നൂറ്റാണ്ടിൽ ബാബ ബുദാൻ എന്ന സൂഫി സന്യാസി യമനിൽ നിന്ന് കൊണ്ടുവന്ന ഏതാനും കാപ്പി കുരുക്കളിലൂടെയാണ് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ചരിത്ര വിവരണം. അദ്ദേഹം ആ കുരുക്കൾ കർണാടകയിലെ ചിക്കമംഗ്ലൂരിലെ മലനിരകളിൽ നട്ടുപിടിപ്പിച്ചു. അവിടെയാണ് ഇന്ത്യയിലെ കാപ്പി കൃഷിയുടെ തുടക്കം എന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്ന് പതുക്കെ പതുക്കെ കാപ്പി കൃഷി ദക്ഷിണേന്ത്യയിലുടനീളം വ്യാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള തോട്ടങ്ങൾ വികസിച്ചതോടെ കാപ്പി കർണാടകയിൽ നിന്ന് വയനാട്, തിരുവിതാംകൂർ, നെല്ലിയാമ്പതി തുടങ്ങിയ കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലേക്കും എത്തി. കേരളത്തിൽ കാപ്പി ഒരു കൃഷിവിള മാത്രമായിരുന്നില്ല, അതൊരു സംസ്കാരമായി മാറുകയായിരുന്നു. വയനാട്ടിലെ തണുത്ത മലഞ്ചെരിവുകളിലും കാട്ടുനിഴലുകളിലും വളർന്ന കാപ്പിച്ചെടികൾ കുരുമുളകും ഏലക്കയും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളോടൊപ്പം സഹജീവിതം നയിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാപ്പിക്ക് ഒരു പ്രത്യേക മണ്ണിന്റെ മണവും സുഗന്ധവും ഉണ്ടെന്ന് കാപ്പി വിദഗ്ധർ പറയുന്നു. എന്നാൽ ഒരു രസകരമായ കാര്യമുണ്ട്. കേരളത്തിൽ കാപ്പി കൃഷി വ്യാപിച്ചതിനേക്കാൾ വേഗത്തിൽ കാപ്പി കുടിക്കുന്ന ശീലം വ്യാപിച്ചില്ല. ഒരു കാലത്ത് കാപ്പി പ്രധാനമായും യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെയും സമ്പന്നരുടെയും പാനീയമായിരുന്നു. പിന്നീട് നഗരവൽക്കരണവും വിദ്യാഭ്യാസ വ്യാപനവും ഹോട്ടൽ സംസ്കാരവും വളർന്നതോടെയാണ് സാധാരണ ജനങ്ങളിലേക്കും കാപ്പി എത്തിത്തുടങ്ങിയത്. കേരളത്തിലെ പഴയ വീടുകളിൽ രാവിലെ കാപ്പി കുടിച്ചോ എന്ന ചോദ്യം വെറും ആതിഥ്യമര്യാദ അല്ലായിരുന്നു, അതൊരു ബന്ധത്തിന്റെ ഭാഷയായിരുന്നു. അതിഥി വന്നാൽ ആദ്യം ഒരു കപ്പ് കാപ്പി, യാത്ര കഴിഞ്ഞെത്തിയാൽ ഒരു കാപ്പി, പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഒരു കാപ്പി, രാത്രിയിൽ കഥ പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു കാപ്പി. അങ്ങനെ കാപ്പി കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നി.

തമിഴ്നാട്ടിൽ ഫിൽറ്റർ കോഫി വലിയൊരു സംസ്കാരമായി വളർന്നപ്പോൾ കേരളവും അതിന്റെ സ്വാധീനം ഏറ്റുവാങ്ങി. പ്രത്യേകിച്ച് പാലക്കാടും മധ്യകേരളത്തിലെ നഗരപ്രദേശങ്ങളും ഫിൽറ്റർ കാപ്പിയെ സ്വന്തമാക്കി. അതേസമയം മലബാർ മേഖലയിൽ ചായയ്ക്കായിരുന്നു കൂടുതൽ സ്വാധീനം. അതുകൊണ്ട് കേരളം ഇന്ന് ചായയും കാപ്പിയും ഒരുപോലെ സ്നേഹിക്കുന്ന അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഇന്ന് പക്ഷേ ഇന്ത്യയിലെ പ്രധാന കാപ്പി ഉൽപാദക സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. രാജ്യത്തെ കാപ്പി ഉൽപാദനത്തിൽ കേരളത്തിന് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് വയനാട് ഇന്ത്യയിലെ പ്രധാന റോബസ്റ്റ കാപ്പി മേഖലകളിൽ ഒന്നായി അറിയപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഒരു കപ്പ് കാപ്പി കയ്യിൽ എടുക്കുമ്പോൾ ഓർക്കാം, അത് വെറുമൊരു പാനീയമല്ല, എത്യോപ്യൻ മലനിരകളിൽ നിന്ന് യമനിലെ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്ന് ഒരു സൂഫി സന്യാസിയുടെ യാത്രയിലൂടെയും ചിക്ക്മംഗ്ലൂരിലെ മലഞ്ചെരുവുകളിലൂടെയും ഒടുവിൽ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ രുചിയാണ് ആ കപ്പിലുള്ളത്. രാവിലെ ഉറക്കമുണർന്ന ഉടൻ പലരുടെയും കൈ ആദ്യം നീളുന്നത് ഒരു കപ്പ് കാപ്പിയിലേക്കായിരിക്കും. ചിലർക്കതൊരു ശീലമാണ്, ചിലർക്ക് ദിവസം തുടങ്ങാനുള്ള ഒരു ചടങ്ങ്, ചിലർക്ക് കാപ്പിയില്ലാതെ രാവിലെ പൂർണ്ണമാകില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്ന ആ ഒരു കപ്പ് കാപ്പി ശരിക്കും എവിടെയാണ് പ്രവർത്തിക്കുന്നത്? തലച്ചോറിലാണോ അതോ വയറ്റിലാണോ? അതിശയകരമായൊരു കാര്യം പറയാം. ശാസ്ത്രം എന്ന് പറയുന്നത് കാപ്പി ആദ്യം പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ മാത്രമല്ല, കുടലിലുമാണ് എന്നാണ്. അതിലും കൗതുകകരമായ കാര്യം, നമ്മുടെ കുടലും തലച്ചോറും തമ്മിൽ ദിവസവും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണത്രേ. ഒരു കാലത്ത് വയറിന്റെ ജോലി ഭക്ഷണം ദഹിപ്പിക്കുക മാത്രമാണെന്ന് ആളുകൾ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്രം കുടലിനെ ശരീരത്തിന്റെ രണ്ടാമത്തെ തലച്ചോറ് എന്നുവരെ വിശേഷിപ്പിക്കുന്നു. കാരണം നമ്മുടെ കുടലിനുള്ളിൽ ട്രില്യൺ കണക്കിന് സൂക്ഷ്മജീവികൾ ജീവിക്കുന്നുണ്ട്. ബാക്ടീരിയകൾ, ഫംഗസുകൾ, മറ്റു സൂക്ഷ്മജീവികൾ എന്നിവ ചേർന്നൊരു വലിയ സമൂഹത്തെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഇവ വെറും യാത്രക്കാരല്ല. നമ്മുടെ ദഹനം, രോഗപ്രതിരോധ ശേഷി, ഉറക്കം, മാനസികാവസ്ഥ, ഓർമ്മശക്തി എന്നിവയിലൊക്കെ ഇവയ്ക്ക് സ്വാധീനം.

ഉൽപ്പന്നങ്ങളെയാണ്. ഈ ബാക്ടീരിയകൾ പിന്നീട് പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവയിൽ ചിലത് രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും അവിടെയുള്ള നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രജ്ഞർ ഗട്ട് ബ്രെയിൻ ആക്സിസ് അഥവാ കുടലും തലച്ചോറും തമ്മിലുള്ള ആശയവിനിമയ പാത എന്ന ആശയത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്.

കാപ്പി കുടിച്ചതിന് ശേഷം പലർക്കും ഉന്മേഷം തോന്നുന്നത് കഫീൻ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കഫീൻ തലച്ചോറിലെ അഡിനോസിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനം തടയുന്നു. സാധാരണയായി അഡിനോസിൻ നമ്മളെ ക്ഷീണിതരാക്കുകയും ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കഫീൻ അതിന്റെ വഴി തടയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഉണർവും ഏകാഗ്രതയും അനുഭവപ്പെടുന്നു. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാപ്പിയിൽ നിന്ന് കഫീൻ നീക്കം ചെയ്ത ഡീകാഫ് കാപ്പി കുടിക്കുന്നവരിലും ചില ആരോഗ്യ ഗുണങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കാപ്പിയുടെ ഗുണങ്ങൾ കഫീനിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതിലുള്ള ആന്റി ഓക്സിഡന്റുകളും മറ്റ് സസ്യ സംയുക്തങ്ങളും ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരമായി മിതമായ അളവിൽ കാപ്പി ഉപയോഗിക്കുന്നവരിൽ ചില നാഡീരോഗങ്ങളുടെയും ഓർമ്മക്കുറവുമായി ബന്ധപ്പെട്ട അവസ്ഥകളുടെയും സാധ്യത കുറവായിരിക്കാം എന്നാണ്. എന്നാൽ ഇതിനെ ഒരു മരുന്നായി കാണാനാവില്ല. ജീവിതശൈലി, ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയെല്ലാം അതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി പറയാം. നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കും. കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ ഈ സ്ട്രെസ് പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതായത് ആരോഗ്യമുള്ള ഒരു കുടൽ പലപ്പോഴും കൂടുതൽ ശാന്തമായ ഒരു മനസ്സിനും സഹായകമാകാം. ഇതൊന്നും കേട്ടിനി ദിവസവും 10 കപ്പ് കാപ്പി കുടിക്കാം എന്ന് കരുതണ്ട. ഏത് നല്ല കാര്യത്തിനും ഒരു പരിധിയുണ്ട്. അതായത് കാപ്പി ഉപയോഗം ചിലരിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും ഉത്കണ്ഠ കൂട്ടാനും ഉറക്കം തകർക്കാനും കാരണമാകും. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും രാത്രി സമയത്തും അധിക കാപ്പി കുടിക്കുന്നത് പലരുടെയും ഉറക്കത്തെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മിതമായ അളവിൽ ഉപയോഗിക്കുന്ന കാപ്പി ഒരു പാനീയം മാത്രമല്ല, അത് നമ്മുടെ കുടലിലെ സൂക്ഷ്മജീവികളുമായും തലച്ചോറുമായും നാഡീവ്യൂഹവുമായും ആശയവിനിമയം നടത്തുന്ന ഒരു ചെറിയ ജൈവ അത്ഭുതം കൂടിയാണ്. അതിനാൽ അടുത്ത തവണ 1 കപ്പ് കാപ്പി കയ്യിലെടുക്കുമ്പോൾ അത് വെറും ഉറക്കം മാറ്റാനുള്ള പാനീയമല്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളെയും നിങ്ങളുടെ തലച്ചോറിനെയും ഒരേ സമയം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ശാസ്ത്രവിസ്മയമാണ്. ഒരു സാധാരണ കാപ്പിക്കപ്പിനുള്ളിൽ ഇത്രയും വലിയൊരു ലോകം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ആരറിഞ്ഞു? അറിയാമായിരുന്നവർ ഉണ്ടായിരുന്നു. മാധവി അമ്മയ്ക്കും ഗോപിമാമനും കാർത്യായനി അമ്മച്ചിക്കും എന്റെ അച്ഛനും ഒക്കെ കാപ്പിയുടെ ഗുണങ്ങൾ നന്നായി അറിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ മാസാമാസം ചാലയിൽ നിന്ന് മണം പൊന്തുന്ന കാപ്പിപ്പൊടി മറക്കാതെ വാങ്ങിക്കൊണ്ടുവരാൻ അച്ഛൻ തയ്യാറായിരുന്നത് എന്തുകൊണ്ടായിരിക്കും? കാപ്പിയോടുള്ള മമതാബോധം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കാനേ എനിക്കാവൂ. അതുകൊണ്ടല്ലേ ആ ഗൃഹാതുരത എന്നിലിങ്ങനെ ഉറഞ്ഞു കിടക്കുന്നത് കൊണ്ടല്ലേ ഇന്നും ചാലത്തെരുവിലൂടെ നടക്കുമ്പോൾ കാപ്പിക്കുരു പൊടിക്കുന്ന മാർക്കറ്റിന് മുന്നിൽ തെല്ലിട നിന്നിട്ട് പോകാൻ മനസ്സറിയാതെ കൊതിച്ചു പോകുന്നത്. അവിടെ ഒരു നിമിഷം നിന്ന് ഞാൻ ശ്വസിക്കുന്നത് കാപ്പിയുടെ സുഗന്ധം മാത്രമല്ല, മറ്റെന്തൊക്കെയോ മണങ്ങൾ, ആരുടെയൊക്കെയോ മണങ്ങൾ അതെന്നെ കൊണ്ടുപോകുന്നത് എന്റെ ഗ്രാമത്തിന്റെ ആത്മാംശങ്ങളുടെ അടിവേരുകളിലേക്കാണ്, സ്നേഹത്തിന്റെ നിർഭരതകളിലേക്കാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വിഷമം വേറൊന്നുമല്ല. അത്രയേറെ കാപ്പിയെ സ്നേഹിച്ചിരുന്ന മാധവി അമ്മൂമ്മയ്ക്കും ഗോപിമാമനും അച്ഛനും കാർത്യായനി അമ്മച്ചിക്കുമൊന്നും കാപ്പിച്ചിനോ കുടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു വിഷമം. ഞാനും അവളും കൂടി കബഡിയാറിലെ കഫേയിലിരുന്ന് കാപ്പിച്ചിനോ കുടിക്കുന്നു, സൗഹൃദം രുചിക്കുന്നു. രാസ സമ്മോഹനതകളുടെ ജീവബിന്ദുക്കളായി ഞങ്ങൾ കാപ്പിയുടെ സൗഗന്ധിക കാറ്റിൽ അലിഞ്ഞു ചേരുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
1: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല, നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
2: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹ സാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസ കിരണം, സുഗ്രതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,167 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവർണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി BD സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: കാർഷിക മേഖലകളിൽ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്.
0: വരുമാന മാർഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.

0: സംവിധാനം വരുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ന് വായന ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 താഴ്ന്ന് 1,06,960, ഗ്രാമിന് 13,370 ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50th minute മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണയുടെ ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യ മേഖലയ്ക്ക് 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
3: ടൈം ട്രാവലർ.
4: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് June 19 ചോര ഞരമ്പുകളിലൂടെയാണ്. 1983 June 19, ആദ്യത്തെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിണി ഡോക്ടർ സാലി റൈഡ് തന്റെ ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. 1843 ജൂൺ 19 അപൂർവമായൊരു പ്രണയകഥയിലെ നായിക നായകന്മാരായിരുന്നു ജെന്നി വോൺ വെസ്റ്റ്ഫാളനും കാറൽ മാർക്സും. റൈൻലാൻഡിലെ ട്രയർ പട്ടണത്തിൽ അയൽക്കാരായി വളർന്ന അവർ കൗമാരപ്രായത്തിൽ തന്നെ പ്രണയബദ്ധരായി. വർഷങ്ങൾ നീണ്ട പ്രേമബന്ധത്തിനൊടുവിൽ ചില്ലറ കുടുംബ കോലാഹലങ്ങൾക്ക് ശേഷം ജെന്നിയും കാറൽ മാർക്സും വിവാഹിതരായിരിക്കുന്നു. 1953 ജൂൺ 19 ലോകത്തെ ഞെട്ടിച്ച ഒരു അമേരിക്കൻ ചാരക്കഥയിലെ നായിക നായകന്മാരായ യഥേൽ റോസൻബർഗ്, ജൂലിയസ് റോസൻബർഗ് എന്നിവരുടെ ജീവിതം വൈദ്യുത കസേരയിൽ ഒടുങ്ങിയിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: നോവൽ.
3: വായനയും സംസ്കാരവും പുരോഗമന ചിന്തകളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യ ചിന്തകളും ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും മാറാലമൂടിയ മാനമ്പള്ളി ഇല്ലത്തിലേക്ക് വേട്ടുകൊണ്ടുവന്ന ദേവകി. അന്ധവിശ്വാസങ്ങളുടെയും മാമൂലുകളുടെയും ഇടയിൽ അവൾ വല്ലാതെ വീർപ്പുമുട്ടുന്നു. ആത്മീയതയുടെ ആകാശങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന ഭർത്താവ്. അദ്ദേഹത്തിന് ആരോടും സ്നേഹമില്ലെന്ന തിരിച്ചറിവിൽ ദേവകി എത്തിച്ചേരുന്നു. വീർപ്പുമുട്ടലിൽ ദേവകിക്ക് ഏക ആശ്വാസം തങ്കം നായരാണ്. അഗ്നിസാക്ഷി എന്ന നോവലിൽ ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച കേട്ടത്. ബാക്കി ഭാഗം തുടർന്ന് കേൾക്കാം.
4: ഉണ്ണി നമ്പൂതിരി ആചാരങ്ങളാൽ ബന്ധിതനാണ്. അയാൾക്ക് തേദിയുടെ ആത്മനൊമ്പരങ്ങൾ ശ്രവിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയോടുള്ള സമീപനത്തെപ്പറ്റി അയാളുടെ നിലപാട് ഇങ്ങനെയാണ്: ഇവിടെ സുഖത്തിനല്ല, ധർമ്മത്തിനാണ് ഗൃഹസ്ഥാശ്രമം. ഭോഗത്തിനല്ല, ത്യാഗത്തിനാണ് ദാമ്പത്യം. ജീവിതം ഉണ്ണി നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു യജ്ഞമാണ്.
5: കാലം പിന്നോട്ട് പായുകയാണ്. രൂപങ്ങളും ശബ്ദങ്ങളും തെളിയുന്നു. ഓർമ്മയാണെന്ന് തോന്നുന്നതേയില്ല, അത്ര സജീവം. തേദിയടത്തെ വേളി കഴിച്ച് ഒരു കൊല്ലം തികയും മുമ്പ് ഭ്രാന്തി ചെറിയമ്മ മരിച്ചു. പ്രായമേറെയായിരുന്നു, ബുദ്ധി നശിച്ചിരുന്നു. കുറേ നാൾ ദണ്ണത്തിൽ കിടന്നാണ് മരിച്ചത്. നാട്ടുകാരുടെ ഭാഷയിൽ നാട് നീങ്ങി അല്ലെങ്കിൽ മോക്ഷം പ്രാപിച്ചു എന്ന് പറയാം. മുത്തഭന്റെ പത്നിയാണ്, അതിന് കുട്ടികളില്ല. അതുകൊണ്ട് സംവത്സര ദീക്ഷ വേണ്ടതുമല്ല. പക്ഷെ ഉണ്ണി ദീക്ഷിക്കാൻ ഉറച്ചു, നിത്യശ്രാദ്ധമൂട്ടി. നിറഞ്ഞ ബ്രഹ്മചര്യത്തോടെ ഒരു കൊല്ലത്തെ ദീക്ഷ. അഭൻ നമ്പൂതിരി ഒന്നും പറഞ്ഞില്ല, പക്ഷെ നേത്യാരമ്മ തടഞ്ഞു. അത് വേണ്ട ഉണ്ണിക്കുട്ട, ഇവിടുന്ന് വേളി കഴിച്ചിട്ട് ഇത്ര കാലേ ആയുള്ളല്ലോ. അമ്മയല്ല, അച്ഛനല്ല, നേരെ മുത്തശ്ശി പോലുമല്ല. പിണ്ഡം വയ്ക്കാനേ കടമയുള്ളൂ. അതല്ല, വേണമെങ്കിൽ 41 കൂട്ടാം, അത് മതി. ഉണ്ണിയേട്ടൻ പറഞ്ഞു, ശാസ്ത്രമനുസരിച്ച് അത് മതി. പക്ഷേ എനിക്കൊരു സത്യമുണ്ട് തങ്കത്തിന്റെ അമ്മേ. 10 വയസ്സിൽ വാക്കുകൊടുത്തതാണ്, പാലിക്കാതിരിക്കാമോ? ജീവിതത്തിൽ അതിനൊന്നും കിട്ടിയിട്ടില്ല. മരണത്തിന് ശേഷം ഇതെങ്കിലും ഇരിക്കട്ടെ. പഴയ കഥകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ തങ്കം ഓർത്തു. ഭ്രാന്തി ചെറിയമ്മ വന്ന കാലത്ത് ഭ്രാന്തി ആയിരുന്നില്ലത്രേ. അവർ സുന്ദരിയായിരുന്നു. വെളുത്തു തുടുത്ത് വിരിഞ്ഞ കണ്ണുകളും നിറഞ്ഞ മാരടവുമുള്ള 18-കാരി. ഒരു കാലിന് ലേശമേന്തുണ്ടെന്ന് മാത്രം. പിന്നീട് അവരുടെ കണ്ണ് എറിഞ്ഞു പൊട്ടിച്ചത് മുത്തപ്പനാണ്, കാത് വലിച്ചു പൊട്ടിച്ചതും മുത്തപ്പനാണ്. അതൊരു മാറ്റവേളിയായിരുന്നു. ഉണ്ണിയുടെ അച്ഛൻ പെങ്ങളെ കൊടുക്കാൻ വേണ്ടി വയസ്സുകാലത്ത് മുത്തപ്പൻ ഒന്ന് വേട്ടു. പക്ഷെ മുത്തപ്പന് വേറെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നല്ലോ. ചെറിയമ്മയേക്കാൾ പ്രായമേറിയവരാണ് മക്കൾ. മാധവി വാരസ്യാരുടെ ഓജസ് പ്രസിദ്ധമാണ്. ഭർത്താവിനെ അവർ ഭരിച്ചു. കിടപ്പ് വാര്യത്ത് ഇരിപ്പ് 10 ആയപുരി. ഊണിന് മാത്രം ഇല്ലത്തു വരും. കുടിക്കുനീർ വീഴ്ത്തുമ്പോൾ പോലും മുഖമുയർത്തി നോക്കുകയില്ല. ഭ്രാന്തി ചെറിയമ്മ കുറേ കരഞ്ഞു, പിന്നെ പിറുപിറുത്തു. അവസാനം അക്രമവാസന തുടങ്ങി. രാത്രിയിൽ വാര്യത്തെ പടിക്കൽ ചെന്ന് കാവൽ നിൽക്കും. ഞാനിവിടെയാ കിടക്കണത്, എന്റെ നമ്പൂരി ഇവിടെയാണല്ലോ. വാര്യസർ ചീത്ത പറയും. ചെറിയമ്മ പ്രാകും, നിനക്ക് കുരിപ്പ് പൊന്തട്ടെ, നിന്റെ മക്കളുടെ നിറന്തല പൊട്ടിത്തെറിക്കട്ടെ. എന്റെ നമ്പൂരിയെ ഓള് തട്ടിയെടുത്തല്ലോ ചങ്ങനാട്ടപ്പാ. എടി എടി, കൊല്ലും നിന്നെ ഞാൻ, കൊല്ലും എന്ന് അലറിക്കൊണ്ട് വടിയുമോങ്ങി മുത്തപ്പൻ തല്ലാനെടുക്കുമ്പോൾ അവർ ഏന്തുകാൽ വലിച്ച് അലറിക്കൊണ്ട് ഓടി നടക്കും. പിറകെ മുത്തപ്പന് കയ്യിൽ കിട്ടിയാൽ തലങ്ങും വിലങ്ങും തല്ലും. തല്ലുവാനെങ്കിലും മുത്തപ്പൻ തന്നെ തൊടുന്നത് ചെറിയമ്മയ്ക്ക് ആനന്ദമായിരുന്നു. ഇങ്ങനെ ചില കയ്യാങ്കളികൾ കഴിഞ്ഞാൽ ഇരുവരും കിടപ്പാവും. കുറെ നാളേക്ക് ശല്യമില്ല. നേത്യാരമ്മ പറയും, പാവം വല്യാത്തോരമ്മ, ഭ്രാന്തു പിടിച്ചത് അതിന്റെ കുറ്റാണോ? വേട്ട നമ്പൂരിയെ ഒരന്തിക്കെങ്കിലും കൂട്ടുകിട്ടിയില്ലെങ്കിൽ ആർക്കായാലും തനിയെ പ്രാന്താവില്ലേ. പക്ഷെ തിരുമേനിയും കുറേ സഹിച്ചു. ഇതിനെ കുടിവച്ചേ പിന്നെ ഒരു ദിവസവും അവിടുന്ന് സ്വൈര്യമായി ഉറങ്ങിയിട്ടില്ല. പുപ്പ പൂവയെ വിളിച്ച് ഒരാള് പുരയ്ക്കു ചുറ്റും ഓടുമ്പോൾ ആർക്കാ ഉറക്കം വരിക? ഉണ്ണി നമ്പൂതിരി ചെറുതായിരിക്കുമ്പോൾ ഒരിക്കല് ഈ തല്ലലും ചീത്തവിളിയും ഒക്കെ കേട്ട് അലിഞ്ഞ് മുത്തഭന്റെ കൈപിടിച്ചു പറഞ്ഞു, മതി മുത്തഭ മതി, ഇനി എന്നെ തല്ലിക്കോളൂ, പാവം ചെറിയമ്മ പോട്ടെ. അന്ന് മുതൽ ചെറിയമ്മയ്ക്ക് ഉണ്ണിയോട് വലിയ സ്നേഹ. ഉണ്ണി എന്റെ പിണ്ണം വയ്ക്കണേ, ദീക്ഷിക്കണേ, എനിക്ക് വേറെ ഉണ്ണിയില്ല എന്നൊക്കെ പറയും, സത്യം ചെയ്യിക്കും. അതാവാം ഉണ്ണി തിരുമേനിക്ക് ഇങ്ങനെ തോന്നിയത്.
6: ഇപ്പോൾ കേട്ടത് അഗ്നിസാക്ഷി എന്ന നോവലിന്റെ സംഗ്രഹ വിവരണം. തുടർഭാഗം അടുത്തയാഴ്ച. ആമുഖം സൂഷ്മ, സംഗ്രഹം എല്ലാർ മധുജൻ, നോവൽ വായന ലേഖാചന്ദ്ര, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും.
0: അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ സമാധാനപരമായ പണിമുടക്കുകൾ എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
1: പണിമുടക്ക് സ്വാഭാവികമായി ആത്മപ്രേരണയാൽ ഉണ്ടാകുന്നതായിരിക്കണം. കൃത്രിമമായി മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാവരുത്. അത് പരപ്രേരണ കൂടാതെ സംഘടിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഗുണ്ടായിസത്തിനോ കൊള്ളയ്ക്കോ ഉള്ള സാധ്യത കാണുകയില്ല. പണിമുടക്കുന്നവർ തമ്മിൽ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. പണിമുടക്ക് സമാധാനപരമായിരിക്കണം. ബലപ്രയോഗം പാടില്ല. പണിമുടക്കുന്നവർ തനിച്ചോ മറ്റുള്ളവരുമായോ ചേർന്നോ ഉപജീവനത്തിനായി എന്തെങ്കിലും ജോലി ചെയ്യണം. എങ്ങനെയുള്ള ജോലിയായിരിക്കണം എന്ന് കാലേകൂട്ടി തീരുമാനിച്ചിരിക്കണം. സമാധാനപരവും ഫലപ്രദവും നിശ്ചയദാർഢ്യവുമുള്ളതുമായ പണിമുടക്കിൽ റൌഡിത്തരത്തിനോ കൊള്ളയ്ക്കോ സ്ഥാനമില്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പണിമുടക്കുകൾ നടന്നതായി എനിക്കറിയാം. ഇവിടെ ഒരു മാതൃകാ സങ്കല്പ ചിത്രം വരയ്ക്കുകയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. പരിഹരിക്കപ്പെടേണ്ട അവശതകൾ അനുഭവിക്കുന്നവർ മാത്രമേ സമാധാനപരമായ പണിമുടക്കു പോലും ചെയ്യാവൂ. സ്വന്തം വേതന വ്യവസ്ഥകളിൽ സംതൃപ്തരായ ഒരു പ്രദേശത്തെ തീപ്പട്ടി നിർമ്മാണ തൊഴിലാളികൾ, പട്ടിണി മാറ്റാനുള്ള കൂലി പോലും കിട്ടാത്ത മിൽ തൊഴിലാളികളോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാൻ പണിമുടക്കുകയാണെങ്കിൽ മിൽ തൊഴിലാളികളെ സഫലമായും അഹിംസാത്മകമായും സഹായിക്കാൻ കഴിയും. മില്ലുടമകളിൽ നിന്ന് ഒരു വസ്തുവും വാങ്ങിക്കാതിരിക്കുക എന്നതാണ് അതിനുള്ള മാർഗം. ഈ മാർഗം തീപ്പട്ടി നിർമ്മാണ തൊഴിലാളികൾ സ്വീകരിക്കണം. പക്ഷേ പ്രത്യക്ഷമായ അവശതകളില്ലെങ്കിലും തൊഴിലാളികൾ പണിമുടക്കാൻ ബാധ്യസ്ഥരാകുന്ന അവസരങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ തീപ്പെട്ടി ഫാക്ടറി ഉടമകൾ മില്ലുടമകളുമായി കൂട്ടുചേരുന്നു എന്നിരിക്കട്ടെ. മിൽ തൊഴിലാളികളെ സഹായിക്കേണ്ടത് തീപ്പെട്ടി ഫാക്ടറി തൊഴിലാളികളുടെ വ്യക്തമായ കർത്തവ്യമായി തീരും. ഇത് ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ സംഭവത്തെയും വിലയിരുത്തേണ്ടത് അതാതിന്റെ നന്മ തിന്മ തിട്ടപ്പെടുത്തിയിട്ടാണ്. ഹിംസ ഒരു സൂക്ഷ്മ ശക്തിയാണ്. അത് കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ലെങ്കിലും അനുഭവിക്കാൻ സാധിക്കും.
0: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരുന്നില്ല. മടങ്ങാതിരുന്നെങ്കിൽ ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഇനിയും എത്രയോ പരീക്ഷണങ്ങൾ ഈ ഭൂമിക്ക് ലഭ്യമാകുമായിരുന്നു. പറഞ്ഞു വരുന്നത് ബ്രൂണോയെക്കുറിച്ചാണ്. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങളെ പിന്താങ്ങുന്ന ആശയങ്ങൾ ബ്രൂണോ മുന്നോട്ട് വച്ചു. പ്രപഞ്ചം അനന്തമാണ്. അവിടെ സൂര്യനെപ്പോലെ വേറെയും നക്ഷത്രങ്ങളും അവയെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളുമുണ്ടെന്ന് ബ്രൂണോ പറഞ്ഞു. കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഈ പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന സമ്മർദ്ദമുണ്ടായി. പക്ഷേ ബ്രൂണോ അതിന് തയ്യാറായില്ല. മതവും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടി. അധികാരം കൂട്ടിനുണ്ടായിരുന്ന മതം ശാസ്ത്രത്തെ നിരോധിച്ചു. ബ്രൂണോയുടെ പ്രസിദ്ധീകരണങ്ങളെല്ലാം സഭ നിരോധിച്ചു. ബ്രൂണോയുടെ കഴിവുകളെപ്പറ്റി കേട്ടറിഞ്ഞ് ഹെൻറി മൂന്നാമൻ രാജാവ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി. ഉയർന്ന ശമ്പളത്തിൽ ലെക്ചററായി നിയമിച്ചു. ഓൺ ദ ഷാഡോസ് ഓഫ് ഐഡിയാസ്, ദ ആർട്ട് ഓഫ് മെമ്മറി, ദ ടോർച്ച് ബെയറർ, സർസേഴ്സ് സോങ് എന്നീ കൃതികൾ പ്രസിദ്ധീകരിച്ചു. ആ സമയം ബ്രൂണോയുടെ പ്രശസ്തിയുടെ കാലമായിരുന്നു, സമ്പന്നകാലമായിരുന്നു. ഹെൻറിയുടെ കത്തുമായി ഇംഗ്ലണ്ടിലെത്തിയ ബ്രൂണോ ഫ്രഞ്ച് അംബാസിഡറുടെ അതിഥിയായാണ് അവിടെ താമസിച്ചത്. 1585 ഇംഗ്ലണ്ടിലെ

0: കേന്ദ്ര കാര്യാലയം ആക്രമിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ബ്രൂണോ ജർമ്മനിയിലേക്ക് പോയത്. അവിടെ നിന്ന് ഇറ്റലിയിലേക്ക് പോയതായിരുന്നു സർവ്വദുരിതങ്ങളുടെയും ആരംഭം. ബ്രൂണോയുടെ പ്രസ്താവനകൾ പലതും ബൈബിളിനെ നിഷേധിക്കുന്നതായിരുന്നു. യേശു ദൈവമല്ലെന്ന് ബ്രൂണോ പറഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവസങ്കല്പത്തെ എതിർത്തു. വിശുദ്ധ മാതാവിന്റെ കന്യകാത്വം ചോദ്യം ചെയ്തു. ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ബ്രൂണോയെ കുറ്റവിചാരണയ്ക്ക് വിധിച്ചു, റോമിലേക്ക് അയച്ചു. കുറ്റസമ്മതത്തിന് ബ്രൂണോ തയ്യാറായിരുന്നില്ല. മതത്തിന്റെ അന്ധമായ വിശ്വാസങ്ങളുടെ കൂരിരുട്ടിനു മുന്നിൽ ശാസ്ത്രസത്യങ്ങളുടെ വെളിച്ചം അടിയറ വയ്ക്കാൻ ബ്രൂണോയ്ക്ക് കഴിയുമായിരുന്നില്ല. മതം മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുമെന്ന് ബ്രൂണോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മതത്തിന് സത്യം കേൾക്കാൻ വയ്യ. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടാൽ മതത്തിന് അനുയായികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ശാസ്ത്രസത്യങ്ങൾ വെന്ത് വെണ്ണീറായേ തീരൂ. മതം ഗൂഢാലോചന നടത്തി. ബ്രൂണോയെപ്പോലുള്ളവർ ജീവിച്ചിരുന്നാൽ മതത്തിന്റെ അടിത്തറ ഇളകും. അതറിയാമായിരുന്ന പോപ്പ് ക്ലെമന്റ് എട്ടാമൻ ബ്രൂണോയെ കൊല്ലാൻ വിധിച്ചു. ഏറ്റവും പൈശാചികമായ രീതിയിൽ 1600 ഫെബ്രുവരി 17 ശിക്ഷ നടപ്പിലാക്കി. നഗ്നനാക്കി ചാട്ടവാറുകൊണ്ടടിച്ച് തെരുവീഥിയിൽ കൂടി ഓടിച്ചു. അവസാനം പട്ടണത്തിലെ മാർക്കറ്റ് സ്ക്വയറിൽ തടികൊണ്ടുള്ള തൂണിൽ കെട്ടിനിർത്തി. തീയിട്ട് കൊന്നു. ചാരം ടൈബർ നദിയിൽ ഒഴുക്കി. ശാസ്ത്രചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. മതം അതിന്റെ സർവാധിപത്യത്തിൽ വിരാജിച്ചിരുന്ന കാലത്ത് എത്ര ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അവമതിക്കപ്പെട്ടു, ചുട്ടരിക്കപ്പെട്ടു, വിഷം കൊടുത്തു കൊന്നു. ശാസ്ത്രത്തെ ഉൾക്കൊള്ളാൻ മതത്തിന് കഴിയില്ല. എന്നാലാകട്ടെ, ശാസ്ത്രം കണ്ടെത്തുന്ന പലതും ഉപയോഗിക്കാൻ മതത്തിന് മടിയില്ലതാനും. ശാസ്ത്രം സത്യമാണ്. അത് വിശ്വാസത്തിന്റെ ബലത്തിലല്ല നിലകൊള്ളുന്നത്. നിരീക്ഷണ പരീക്ഷണാദികളിലൂടെയാണ് അത് സ്ഥിരീകരിക്കപ്പെടുന്നത്. സയൻസിന്റെ ആധികാരികതയാണ് ലോകത്തിന്റെ നിലനിൽപ്പ്.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ദിൽസേ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി ഗുൽസാർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും എം ജി ശ്രീകുമാറും.

ബാഖി എന്ന ചിത്രത്തിനു വേണ്ടി മീറ്റ് ബ്രോസ് സംഗീതം നൽകി കുമാർ രജൻ നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് മോണാലി താക്കൂർ.

ചിത്രം പുകാർ, സംഗീതം എ ആർ റഹ്മാൻ, രചന മജ്റു സുൽത്താൻപുരിയും ജാവേദ് അക്തറും ചേർന്ന്. ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും അനുരാധ പൗഡ്വാലും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അർജിത്.

ഡോലി സജാ കെ രഖ്ന എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം രചന മെഹബൂബ്, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും കവിതാ കൃഷ്ണമൂർത്തിയും ചേർന്ന്.

ഹസീത്തോ ഫസി എന്ന ചിത്രത്തിനു വേണ്ടി വിശാലും ശേഖറും സംഗീതം നൽകിയിരിക്കുന്ന ഗാനം രചന അമിതാഭ് ഭട്ടാചാര്യ, ആലപിച്ചിരിക്കുന്നത് ചിന്മയി ശ്രീപാദയും ശേഖർ റവ്ജിയാനിയും ചേർന്നാണ്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ആനന്ദ് മഹൽ എന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി സംഗീതം നിർവഹിച്ച ഗാനം. രചന യോഗേഷ് ഗൗർ. ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

ചിത്രം റുസ്തം. സംഗീതം ജീത് ഗാംഗുലി. രചന മനോജ് മുൻതാഷിർ. ആലപിച്ചിരിക്കുന്നത് അജിത് സിംഗും പാലക് മുച്ചലും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: കഫീന കഫി എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി. ജാവേദ് അക്തർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം, ഹരിഹരൻ, കെ എസ് ചിത്ര തുടങ്ങിയവർ.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. ഇന്ന് ശനിയാഴ്ചയാണ് സാധാരണ പോക്കുവെയിൽ പരിപാടി നമ്മൾ വച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നാളത്തെ പ്രോഗ്രാം ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം പ്രിയ ശ്രോതാക്കൾ, പോക്കുവെയിൽ പ്രോഗ്രാം നടക്കുകയാണ്, അപ്പോൾ തീർച്ചയായും വിളിക്കണം. നാളെ പ്രോഗ്രാം ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. ഇതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. പകൽ വെളിച്ചം പതുക്കെ ഒതുങ്ങി ആകാശം കുങ്കുമ നിറത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ മനോഹരമായ പോക്കുവെയിൽ നേരത്ത് കരുണാസായി റേഡിയോയുടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വായന ദിനാശംസകൾ നേരുന്നു. നിങ്ങളോടൊപ്പമുള്ളത് രേഖ. അക്ഷരങ്ങൾ നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, ചിന്തകൾക്ക് ചിറക് നൽകുന്ന ഒരു വായനാ ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ്. പുസ്തകത്താളുകളിലെ ആ മഷിഗന്ധം ഇഷ്ടപ്പെടാത്തവരായി നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ വായനയും ഒരു പുതിയ ജനനമാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ സ്നേഹത്തോടെയും ആർദ്രതയോടെയും കാണാൻ നമ്മെ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളാണ്. ഈ പോക്കുവെയിൽ നേരത്ത് നിങ്ങളുടെ വായന അനുഭവങ്ങളും നിങ്ങളെ സ്വാധീനിച്ച പ്രിയപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചും ഓർമ്മകൾ കൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ നിർമ്മല.
0: ആ പറഞ്ഞോളൂ.
1: വായന ദിനാശംസകൾ.
0: എല്ലാമൊക്കെ വായിക്കാറുണ്ടോ?
1: ഇപ്പൊ വായിക്കാറില്ല ടീച്ചറെ, കണ്ണൊന്നും കണ്ടുകൂടാ.
0: കണ്ണട വയ്ക്കണം. കണ്ണ് കണ്ടുകൂടെ കണ്ണട ഉള്ളത്.
1: കണ്ണട വെച്ച് വായിക്കാറില്ല. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണം. ഇപ്പൊ വായിക്കാറില്ല.
0: മുമ്പൊക്കെ എങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു?
1: പണ്ട് ഇഷ്ടംപോലെ നോവലുകളും കഥ, അത് മനോരമ, മംഗളം,
0: അന്നത്തെ എല്ലാ
1: വായിക്കും.
0: മനോരമയിലെ മംഗളത്തിലൊക്കെ ഒരുപാട് നോവലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സുധാകർ മംഗളോദയത്തിന്റെ ഒക്കെ നോവലൊക്കെ ഉണ്ടായിരുന്നു. കോട്ടയം പുഷ്പനാഥിന്റെ ഹൊററൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ടുണ്ട്.
1: പിന്നെ ഇഷ്ടം പോലെ
0: വായിക്കും. അപ്പൊ വായന അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു സംഗതി അല്ല.
1: അല്ല, പിന്നെ സാഹചര്യം കൊണ്ട് തന്നെ തീരെയും വായിക്കാതെ.
0: ശരി ശരി. കണ്ണ് കണ്ടുവിടാത്തോണ്ടാണ് വായിക്കില്ല എന്ന് പറഞ്ഞാലാണ് എനിക്കൊരു എതിർപ്പുള്ളത്. കണ്ണ് കണ്ടുകൂടെങ്കിലാണ് കന്നഡ കണ്ടുപിടിച്ചിട്ടുള്ളത്. കന്നഡ കണ്ടുപിടിച്ച ആളിന് എന്നതൊരു വിഷമം തോന്നും. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ? അപ്പൊ അതുകൊണ്ട് ഇന്ന് വായനയാണ്, വായനാ ദിനമാണ്. ഓരോ സ്കൂളുകളിലും ലൈബ്രറികളിലും ഒക്കെ വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു വായനാ ദിന പരിപാടി ഉണ്ടായിരുന്നു.
1: എവിടെ?
0: ഇവിടെ അടുത്ത് വെളിയന്നൂർ എന്ന് പറഞ്ഞൊരു സ്കൂളില്. അവിടെ പോയി കുഞ്ഞുങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ശരി. അപ്പൊ സുഖമാണോ? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് എനിക്ക് ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ ചെമ്പ.
0: ഇലവങ്കോട് ദേശത്തിലെ ഒരു ചെമ്പക മലരുളി. കെ എസ് ചിത്രയും കെ ജെ യേശുദാസും പാടിയ അതിമനോഹരമായ ഒരു പാട്ട്. വിദ്യാസാഗർ നിർവഹിച്ച് ഒ എൻ വിക്രൂപ്പ് എഴുതിയ പാട്ട്.
1: പിന്നെ നമ്മളെ കരുണാസായിൽ വിളിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ വിളിക്കാതെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ശ്യാമള ചേച്ചിക്കും മുരുകേഷിനും എല്ലാവർക്കും വേണ്ടി നമ്മളെ വിളിച്ചോണ്ടിരുന്നിട്ട്
0: ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്.
1: അതെ അതെ അതെ. അവർക്ക് വേണ്ടിയും പിന്നെ ടീച്ചറിനും കരുണാസായി കേട്ടോണ്ടിരിക്കുന്ന രവിചേട്ടനും എല്ലാവർക്കും വേണ്ടി.
0: വായനാ ദിനത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ് ഒ എൻ വി കുറുപ്പ്.
1: അതെ,
0: മലയാളത്തിന്റെ പ്രിയ കവി. അദ്ദേഹത്തിന്റെ പാട്ടാണ് ചോദിച്ചത്.
1: ശോഭനമാരി കൊച്ചിനും കൂടെ ഇരിക്കട്ടെ.
0: ശോഭനമാരി കൊച്ചു വിളിച്ചിരുന്നു ചൊവ്വാഴ്ച.
1: ഞാൻ കേട്ടായിരുന്നു. പിന്നെ കശുവണ്ടി ഓഫീസിലെ സുധയ്ക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി.
0: നാളത്തെ പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയത്.
1: ഞാൻ കേട്ടായിരുന്നു കഴിഞ്ഞ.
0: എല്ലാ ശ്രോതാക്കളും അങ്ങനെ കേട്ടാലേ പറ്റൂ ഇന്ന്.
1: ചൊവ്വാഴ്ച ഞാൻ കേട്ട അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ വിളിച്ചു നോക്കി. അപ്പോ നന്ദനോട് ചോദിച്ചോ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് ഞാൻ പിന്നെ വിളിച്ചത്.
0: ഇന്നത്തെ വായനാ ദിനത്തിന്റെ ആദ്യത്തെ കോളറായി മാറിയത്.
1: അതെ അതെ അതെ.
0: അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് മനോഹരമായ ഈ പാട്ട് വായനാ ദിനമായിട്ട് ഇന്ന് കേൾക്കാം. പ്രത്യേകിച്ച് ഒ എൻ വിയുടെ വരികൾ.
1: അതെ.
0: അതെന്തായാലും നന്നായി ആ സെലക്ഷൻ. അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, ശരി. പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ കൊറലയോടുന്ന നിർമ്മല ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ ഇളവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ കാവ്യാത്മകമായ ഒരു പാട്ടാണ് തുടക്കത്തിലെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വായനാ ദിനമാണ്. വായനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നാളെ നടത്താനുള്ള, ശനിയാഴ്ച നടത്താനുള്ള പോക്കുവയിലാണെന്ന് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. എന്നാലും വായനയുടെ മാന്ത്രികതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ദേശങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, ജീവിത രീതികളൊക്കെ അതിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ സഞ്ചരി ഒരു പുതിയ ജീവിതമാണ് ഒരു പുതിയ പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുസ്തക പ്രേമികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വായന ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ആ പറഞ്ഞോളൂ. ഏത് പാട്ട്
1: ആവശ്യപ്പെടുന്നത്?
0: സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ,
1: ആ പാട്ടാണ്. അത് എഡ്യൂക്കേഷൻ നമ്മള് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു ശാന്തചേച്ചി ഉണ്ട്. ആ ശാന്തചേച്ചിക്ക് കൊല്ലത്തുള്ള എന്റെ അകലത്തുള്ള ആനന്ദവല്ലി അമ്മ, ചന്ദ്രിക അമ്മ, ഉഷാ ശിവൻ, മായ, തിരുമല്ലവാരം, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയും പിന്നെ കേട്ടോണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു. നല്ല ഒരു ആശംസകളോടെ ഞാൻ ഹരി കൊല്ലത്തുനിന്ന് വിളിക്കുന്നു.
0: വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ പറയാൻ.
1: വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, വായനാ ദിനം അല്ലേ. ഞാൻ പിന്നെ
0: എന്ത് ചെയ്യുന്നു സതീദേവി? എന്ത് ചെയ്യുന്നു
1: സതീ? എന്റെ ഹസ്ബൻഡ് മരിച്ചത് രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ കൊല്ലത്ത് റേഡിയോ മനുഷ്യരിലുണ്ട് എങ്കിലും ഞാൻ അതിൽ ഇത്രയൊന്നും വിളിച്ചിട്ടില്ല. കാരണം മനപ്രയാസമായിട്ട് ഇരിക്കുക.

0: അപ്പൊ രണ്ടുപേര് പാടണം.
1: ങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, സ്വപ്നഹാരങ്ങളും പങ്കുവയ്ക്കാൻ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, സ്വപ്നഹാരങ്ങളും പങ്കുവയ്ക്കാൻ,
0: ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ഓക്കെ, പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പൊ ഇനി വിളിക്കുമ്പോ ഒരു പാട്ട് നല്ലതായിട്ട് പാടിച്ച് ഒരു രണ്ടുപേര് നാലുപേര് നന്നായിട്ട് പാടണേ. ശരി, ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നല്ല പാട്ടാണ്, ബാലു കിരിയത്ത് എഴുതിയ മനോഹരമായ പാട്ട്, കെ ജെ യേശുദാസ് പാടിയ സ്വപ്നങ്ങളെ വീണുറങ്ങും മോഹങ്ങളെ ഇനി ഉറങ്ങും എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ പാട്ട് കേട്ട് സന്തോഷിക്കൂ, ആശ്വസിക്കൂ. ഓക്കെ, ശരി. പൊക്കുവയിലൂടെ സതി ചേച്ചിയാണ് കൊല്ലത്ത് നിന്ന് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ ഒരു മനോഹരമായ പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സ്വപ്നങ്ങളെ വീണുറങ്ങും എന്നുള്ള മനോഹരമായ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പൊക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891779912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ പുസ്തക വായനയെക്കുറിച്ചും വായനാ ദിനത്തെക്കുറിച്ചും ഇഷ്ട പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. നല്ലൊരു പുസ്തകം വായിച്ച് തീർക്കുമ്പോൾ നമുക്ക് ഒരു നല്ല സുഹൃത്തിനെയാണ് ലഭിക്കുന്നത്. പുസ്തകം പോലെ നല്ലത് മാത്രം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു സുഹൃത്തുമില്ല തന്നെ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല സുഹൃത്താണ് പുസ്തകം. ഇന്ന് വായനയുടെ രൂപം മാറി, ഭാവം മാറി, കയ്യിലെ സ്മാർട്ട് ഫോണിലേക്ക് വായന ചുരുങ്ങി എന്ന് തന്നെ പലരും പറയാറുണ്ട്. പക്ഷേ പുസ്തകത്താളിൻ്റെ ആ മഷിഗന്ധം നൽകുന്ന ഒരു സുഖം അത് ഒന്ന് വേറെ തന്നെയാണ്. പൂക്കുവിൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, നമസ്കാരം. ഞാൻ ശങ്കരൻ നായർ.
0: ആ, പറഞ്ഞോളൂ ശങ്കരൻ ചേട്ടാ.
1: അപ്പോ ഇന്നിപ്പോ വായനാ ദിനമാണല്ലോ, അതുകൊണ്ട് എല്ലാ വായനക്കാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട്.
0: അപ്പൊ ചേട്ടൻ വായന ഇല്ല?
1: വായന ഇല്ല എന്നങ്ങ് പൂർണ്ണമായിട്ട് പറയാൻ നോക്കൂല. ഞാൻ ഈ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ചെറുപ്പത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ബുക്ക് വായിക്കുന്ന കോട്ടയം പുസ്തകാവിന്റെ കൊല്ലരുത് തനിയാ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്.
0: മാന്ത്രിക നോവലാണോ?
1: അതോ
0: മാന്ത്രിക നോവലാണോ?
1: അല്ലല്ല, ഡിറ്റക്റ്റീവ് നോവലാണ്.
0: ഡിറ്റക്റ്റീവ്, കുറ്റാന്വേഷണ കഥ. മിക്കവാറും ആൾക്കാര് വായനയിലേക്ക് വരുന്നതും കുറ്റാന്വേഷണ കഥകൾ വായിച്ചുകൊണ്ടാണ്.
1: കാരണം അത് ഈ അന്നത്തെ കാലത്ത് അത് വായിക്കാൻ ഒരു രസമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ ഈ കാരണം ഈ അടിയും പിടിയും കണ്ടുപിടിക്കുന്നതും മറ്റതും ഇങ്ങനെയൊക്കെ.
0: നമ്മൾ ഉദ്യോഗഭരിതമായി ഇങ്ങനെ വായിക്കും, ഇങ്ങനെ നമ്മൾ അതിന്റെ കൂടെ ഇങ്ങനെ പോവും. അടുത്തെന്തോറ്റോന്ന് പേടിച്ച് കുറ്റാന്വേഷണം.
1: അത് കഴിഞ്ഞ് നമ്മൾ ഈ വായന എന്ന് പറഞ്ഞാൽ ഈ കൂടുതലും ഈ സിനിമ സംബന്ധമായ ബുക്കുകളാണ്. ചിത്രരമ, ചിത്ര അങ്ങനെയൊക്കെ സിനിമ മാസിക, അത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വായിക്കും.
0: അരിച്ചു പെറുക്കി വായിക്കും. സിനിമാ ലോകത്ത് എന്താണ് നടക്കുന്നത് അറിയാനുള്ള ആകാംക്ഷ,
1: അത് അത് അറിയാൻ ഒരു ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അതുകൊണ്ട് എവിടെ പോയെങ്കിലും ശരി, നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഉണ്ടോ അവിടെ പോയി വാങ്ങിക്കും.
0: ഇപ്പൊ പിന്നെ വിരൽ തുമ്പിൽ ഉള്ളതുകൊണ്ട് ആരും വാങ്ങുന്നില്ല.
1: വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നെന്ന് മാത്രമല്ല, വാങ്ങിച്ചാൽ അന്ന് വായിച്ചു തീർക്കണം.
0: എന്നിട്ട് അടുത്ത ആളിന് കൊടുക്കൂ.
1: എന്നിട്ട് പാട്ട് ബുക്ക് ആയിരുന്നാലും ശരി, ഇത് അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വായന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കേരള ശബ്ദം ഉണ്ടായിരുന്നല്ലോ കുറെ കാലം.
0: അതെ,
1: അത് ഈ കേരള ശബ്ദം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഈ കേരള ശബ്ദം വായിക്കാൻ ഭയങ്കര ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ആകാംക്ഷയാണ്. കാരണം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എഴുതുന്നതും അത് ഇതും അങ്ങനെ അങ്ങനെ അത് സ്ഥിരമായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ
0: വായന അമേരിക്കയിൽ നടന്ന ഇപ്പൊ ഇവിടെ അറിയാലോ. പക്ഷെ എന്നാലും വായന തരുന്ന സുഖം മറ്റൊന്നും ഇല്ല.
1: ഇപ്പൊ പിന്നെ വായന എന്ന് പറഞ്ഞാൽ പത്രം,
0: പത്രം വായിക്കും.
1: മനോരമ വരുത്തും, അത് ഏകദേശം ഉള്ള അത്രയും വായിച്ചു തീർത്തു.
0: ഫുള്ള് എവിടെയൊക്കെ എന്തെങ്കിലും കോണിലുണ്ട് അതെല്ലാം വായിക്കും.
1: അത് രാവിലെ പത്രം വന്നാൽ ആദ്യം രാവിലെ എടുത്ത് മൊത്തത്തിലെല്ലാം ഒന്ന് അതിന്റെ എഡിറ്റോറിയം എല്ലാം ഒന്ന് നോക്കി അങ്ങ് വയ്ക്കും. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച്
0: ചൂടോടെ വായിക്കുക എന്ന് പറയും. ചൂടോടെ ഒരാൾ പറഞ്ഞ പത്രത്തിന്റെ
1: ആരും കാണുന്നതിന് മുമ്പ് നമുക്ക് വായിക്കണം.
0: കാരണം നമ്മൾ തന്നെ പേജ് മറിക്കണം, അത് മറ്റേ ഉടയാതെ ഇങ്ങ് കിട്ടണം.
1: അതെ അതെ അതെ. അതിലിപ്പോ മെയിൻ ആയിട്ട് വായിക്കുന്ന ആദ്യം രണ്ടു കാര്യം മൊത്തം, ആദ്യം ഫ്രണ്ടിലുള്ള ഹെഡിങ് എല്ലാം നോക്കും, അത് കഴിഞ്ഞിട്ട് മരണ പേജ് നോക്കും.
0: നമുക്കറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ,
1: ഇതൊക്കെ അങ്ങനെ ഉള്ള വായനശീലങ്ങള്. ആ ഒരു വായന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെ, അതിനെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല.
0: പിന്നെ ഫുട്ബോൾ മാമാങ്കം നടക്കുന്നോണ്ട് ആൾക്കാർ സ്പോർട്സ് പേജ് നോക്കും.
1: പിന്നെ അതിന്റെ ഒരു ആവേശമുണ്ട്.
0: അതെ അതെ.
1: എനിക്ക് ഈ കളികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കളി എന്ന് പറയുന്നത് ഒന്ന് ഫുട്ബോളും ഒന്ന് ഹോക്കിയാണ്.
0: ഫുട്ബോളും ഹോക്കിയും.
1: കാരണം ഈ ഞാൻ ഈ വളരെ കാലം ഈ തിരുമല ഈ പട്ടാള ക്യാമ്പുമായിട്ട് അടുത്തായിരുന്നല്ലോ. മിക്കവാറും ദിവസങ്ങളിൽ അത്രയും അവിടെ മൈതാനത്ത് ഈ ഫുട്ബോൾ മത്സരം അന്ന് ഈ പുറത്തുള്ള ടീമുകൾ അവിടെ വന്ന് കളിക്കും. ഇപ്പൊ അവിടെ ഒന്നും കയറാൻ നോക്കൂല. അപ്പൊ അതുകൊണ്ട് അന്നുപോലെ ഈ ഫുട്ബോളിന്റെ കൂടെ ഭയങ്കര ഒരു സംഭവം
0: ആവേശമാണ്.
1: ഫുട്ബോളും ഹോക്കിയും
0: കളിച്ചിട്ടുണ്ട്.
1: നമ്മൾ പിന്നെ അങ്ങനെ വലിയ ടീമൊന്നുമില്ല, കളിച്ചിട്ടുണ്ട്
0: അത്യാവശ്യം.
1: അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോ ഇന്ന് ഞാനൊരു പാട്ട് ചോദിച്ചത് വിവാഹിത എന്ന ചിത്രത്തിലെ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.
0: ഓ ശരി ശരി.
1: അത് ഈ പാട്ട് കേൾക്കും. ഈ പാട്ടിന് ഒരു പ്രത്യേകം, ഞാൻ ഈ സിനിമ കാണുന്നത് ഒരു ഓണ സമയത്താണ്. അന്ന് ഞാൻ പൂജപ്പുരയാണ്. അപ്പൊ ഓണത്തിന് ഒരു ദിവസം ഇവിടെ ബംഗാലായിൽ വരും. അപ്പോ സാധാരണ ഗതിയിൽ ഞാൻ ഉച്ചയ്ക്ക് വരുന്ന ദിവസം ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തിരിക്കും. അന്ന് വൈകുന്നേരത്തേ തിരിച്ചുള്ളൂ. വൈകുന്നേരം സന്ധ്യയായപ്പോഴാണ് തിരിച്ചത്. തിരിച്ചിട്ട് കാരണം എനിക്ക് ലക്ഷ്യം മുണ്ടാലായിൽ വരുന്നതല്ല. അന്ന് സെക്കൻഡ് ഷോ വിവാഹിത കാണാൻ പോയി. അന്ന് മൂന്നാമത്തെ ഷോ കാടെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് കാണാൻ പോയി. ഈ രണ്ട് സിനിമയും കണ്ടിട്ട് അമ്പാനൂര് പൊന്നാട പാർക്കിനകത്ത് കയറി കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് രാവിലെ കഴിഞ്ഞ് തിരിച്ച് അങ്ങ് പൂജപ്പുര പോകും. മൂന്നാല് പാട്ടുകളുണ്ട്, എല്ലാം നല്ല പാട്ടുകളാണ്.
0: ഇതും വളരെ മനോഹരമായ പാട്ടാണ്.
1: അതെ അതെ. ഇന്ന് ഈ പാട്ട് ഈ നമ്മുടെ ഈ വായനാ ദിനമല്ലേ, എല്ലാ വായനക്കാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട്
0: ഓക്കെ ഓക്കെ ഓക്കെ. വയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ്. അപ്പൊ പിന്നെ ഈ വായനാ ദിനത്തിൽ എന്തായാലും നമുക്കത് എടുക്കാം.
1: എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. അത് പാട്ടും വയലാർ എഴുതിയെന്ന് മാത്രമല്ല, അത്രയും അർത്ഥവത്തായ ഒരു പാട്ടാണ് ഈ പാട്ടെന്ന് പറഞ്ഞാൽ. ഇതിലേ ഇതിൽ വേറൊരു, അതായത് ഈ പ്രേമനസീറും സത്യനും രാജ്ഞിയൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്.
0: അതെ അതെ.
1: പ്രേമനസീറെ സ്നേഹിക്കുന്ന ആളിനെയാണ് സത്യം വിവാഹം കഴിക്കുന്നത്. സത്യന്റെ ഭാര്യ മരിച്ചു സത്യം വിവാഹം
0: കഴിക്കുന്നത്.
1: അപ്പൊ ഇവരുടെ വിവാഹ വാർഷികത്തിന് ഈ പ്രേമനസീർ അവിടെ വന്ന് ഇവരുടെ വീട്ടിൽ വരും. അപ്പൊ സത്യൻ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ സത്യം പറയും ഒരു പാട്ട് പാടാൻ പറയും. ഇയാൾ എന്ന് ചമ്പം പറഞ്ഞില്ല ഞാൻ. അപ്പൊ സത്യം പറയാം അന്നാ മരിച്ചറിയോ എനിക്ക് ഞാൻ പാടാമെന്ന് പറയും. ആ അങ്ങനെ അന്നാ വേണ്ട ഞാൻ പാടാം അങ്ങനെ പറഞ്ഞു. അവരെ കാശംസുള്ളൊരു പാട്ടാണ്.
0: അത് ശരി, അത് ശരി.
1: അപ്പൊ ഇന്ന് ആ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് കേൾക്കാം.
0: ശരി ശരി. അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: കേ
0: ജെ യേശുദാസ് പാടിയ ഈ പാട്ട്.
1: അതെ അതെ അതെ.
0: ശരി, ഓക്കെ ശരി. അപ്പൊ ചേട്ടന്റെ ആ സിനിമയുമായിട്ടുള്ള ഓർമ്മകൾ, ആ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
1: ബസ്
0: സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങി എന്തായാലും മറക്കാൻ പറ്റൂലല്ലോ, കൊതു അടി. ശരി ശരി. ഇന്നത്തെ അത്ര കൊതു തന്നെ ഇല്ല എന്ന് തോന്നുന്നു. ആ അതാണ്, ഇന്നൊക്കെ ആണെങ്കിൽ ചേട്ടനെ എടുത്തോണ്ട് പോയേനെ. ആ അതാണ്, അങ്ങനെ പോയി കിടക്കാനൊന്നും പറ്റൂല്ലേ ഇപ്പൊ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി. പോക്കുകൾ തത്സമയ പരിപാടിയിൽ ശങ്കരൻ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. വിവാഹിത എന്ന ചിത്രത്തിലെ മായാജാലക വാതിൽ തുറന്നു എന്നുള്ള പാട്ടാണ്. അപ്പൊ അതിന് പിന്നിലുള്ള ആ ഒരു പാട്ട് ചോദിക്കാനുള്ള ഒരു കഥയൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. ഈ ഒരു പാട്ട് ഇന്നത്തെ ഈ ഒരു വായനാ ദിനത്തിൽ വയലാർ തന്നെ എഴുതിയ ഒരു പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. വായന തരുന്ന ഒരു സ്വാതന്ത്ര്യവും വായന തരുന്ന ഒരു സുഖവുമുണ്ട്. അപ്പോൾ ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് മനസ്സിന് വായന. ചിന്തകൾക്ക് ചിറക് നൽകാനും കാട് കയറാനും വായനയോളം മികച്ച മറ്റൊന്നില്ല തന്നെ. വായനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ദിവസവും ഒരു 5 പേജെങ്കിലും വായിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, തീർച്ചയായും അത് നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ ജോസഫ് പുള്ളിയോട്.
0: ആ പറഞ്ഞോളൂ. ആ ഇന്ന് വായനാ ദിനമാണ്. എല്ലായിടങ്ങളിലും ആ താങ്ക് യു
1: എല്ലാവർക്കും. മുമ്പൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു, മനോരമ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. വീണ്ടും ചലിക്കുന്ന ചക്രം ഇങ്ങനെ പിന്നെ ഊരിക്കാച്ചപ്പോ ഇങ്ങനെയൊക്കെ കുറെ വായിക്കുമായിരുന്നു. അതൊക്കെ സിനിമ ആവുകയും ചെയ്തു പിൻകാലങ്ങളില്.
0: വീണ്ടും ചലിക്കുന്ന നമ്മളെ മനോരമ മംഗള മാസികകളിൽ വന്നത്.
1: അതെ അതെ,
0: അതിലുള്ള പണ്ടൊക്കെ വന്ന പല കഥകളും പിന്നീട് സിനിമയായി.
1: അതെ അതെ,
0: ഇലഞ്ഞിപ്പൂക്കൾ, കണ്ണീരാറ്റിലെ തോണി.
1: അതെ അതെ,
0: ഇതൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. കുഞ്ഞിലേ നമ്മളും ഒക്കെ വായിച്ചിട്ടുണ്ട്, കാരണം വേറെ സോഴ്സ് ഒന്നുമില്ല പുസ്തകത്തിന്. അപ്പൊ അതുകൊണ്ട് ശരിക്കും വായിച്ചു തുടങ്ങി, അന്നത്തെ കാലത്ത് വായിച്ചു തുടങ്ങിയത് ഈ മനോരമ മംഗളം പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് ആൾക്കാർ വായന തുടങ്ങിയത്. പിന്നീട് പല പല കാര്യങ്ങളിലേക്ക് അങ്ങ് തിരിഞ്ഞു, വായന കൂടി വായന കുറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ള പരാതികളുണ്ട്. എന്നാലും നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.
1: അതെ അതെ, ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ പ്രസിദ്ധീകരണമാണ്, പ്രലോഭനങ്ങളെ വിട എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്.
0: പ്രലോഭനങ്ങളെ
1: അതെ, പ്രലോഭനങ്ങളെ വിട.
0: ആ പ്രലോഭനങ്ങളെ വിട, ഞാൻ കേട്ടത് പ്രലോഭനങ്ങൾ എവിടെ വരട്ടെ എന്ന് വിചാരിച്ചു.
1: അതാണ് അതാണ് അതാണ് ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്.
0: അതെ അതെ അതെ,
1: ക്രിസ്തീയ പ്രസിദ്ധീകരണമാണ്.
0: ശരി, എന്തെങ്കിലുമൊക്കെ വായിക്കുക, എന്തെങ്കിലുമൊക്കെ വായിക്കുക. വായിച്ചാലേ നമ്മളെ ചിന്തകൾക്കൊരു പുതിയ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. വെറുതെ ഇരുന്നാ മുരടിച്ചു പോകും. പിന്നെ ഈ മൊബൈലിലൊക്കെ നോക്കുന്നോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സമയം എങ്ങോട്ട് പോകുന്നു നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളെ കണ്ണും കണ്ണിന്റെ പവറും നശിക്കും, നമ്മുടെ ശരീരത്തിന്റെ ക്ഷമതയും നശിക്കും, നമ്മൾ ജോലിക്കും പോവില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ വരും. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നഷ്ടപ്പെടും. വായിക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പുതിയ കുറെ കഥാപാത്രങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, പുതിയ ചിന്തകൾ ഇങ്ങനെ പോവും. വായനയുടെ ഒരു ഒരു വലിയ ആകാശമുണ്ട്. ശരി, അപ്പൊ ഇന്ന് ഈ വായന ദിനത്തിൽ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാന്
0: സൂര്യാംശ് ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, പക്ഷേ എന്ന ചിത്രത്തിലെ പാട്ട്. ജയകുമാർ, നമ്മുടെ IAS ജയകുമാർ എഴുതിയ പാട്ട്. കെ ജയേശുദാസ് പാടി, ജോൺസൺ സംഗീതം പകർന്ന മനോഹരമായ ഒരു പാട്ടാണ്. ഈ ദിവസം നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്, വളരെ കാവ്യാത്മകമായ ഒരു പാട്ടാണ്. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് കണ്ണമ്പള്ളി രവിചേട്ടനും മറ്റേ വലിയമല വയോജന ക്ലബ്ബിലെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് സാറിന് എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ശരി ശരി, ഓക്കെ. പൂക്കോയിൽ തത്സമയ പരിപാടി നമ്മളോടൊപ്പം സംസാരിച്ചത് ജോസഫ് കൊറളിയോടാണ്. അപ്പോ സൂര്യാംശം ഓരോ വയൽപ്പൂവിലും എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വായനയുടെ കാര്യങ്ങളും, പണ്ടുകാലങ്ങളിൽ വായിക്കുമായിരുന്നു, ഇപ്പോൾ വായിക്കുന്നില്ല എന്നാണ് പലരും ഇങ്ങനെ പരിദേവനങ്ങൾ പറയുന്നത്. പക്ഷെ വായിക്കണം. ഡെയിലി നമുക്ക് ഒരു എന്തെങ്കിലും ഒരു 5 പേജെങ്കിലും വായിക്കാൻ പറ്റിയാൽ, എന്തെങ്കിലുമൊക്കെ വായിക്കുക. തീർച്ചയായും വായന നമ്മുടെ തലച്ചോറിനൊരു ഉണർവാണ്. നമ്മുടെ ചിന്തകളെ അത് പുതിയതാക്കി തീർക്കും. നമ്മളുടെ തന്നെ വികാര വിചാരങ്ങളെ പുതിയതാക്കും. അപ്പോൾ അതുകൊണ്ട് വായിക്കാനുള്ള ഒരവസരവും പാഴാക്കി കളയരുത് എന്നുള്ളതാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞു ലോക ഇന്ന് ദേശീയ പുസ്തക ദിനമാണ്. അപ്പോൾ പുസ്തകങ്ങൾ, ഒരു പുസ്തകം നമ്മൾ വായിച്ചു തീർക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പഴയ ആളായിരിക്കില്ല. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഒരേ തരത്തിലുള്ള ജീവിത രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിൻ്റെ ചിന്തകളെ ഒന്ന് മാറ്റിവിടാൻ തീർച്ചയായും അത്തരത്തിലുള്ള വായനകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഇതാരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: എന്റെ പേര് വിജയകുമാരി എന്നാണ്.
0: വിജയകുമാരി,
1: അതെ.
0: എവിടുന്നാ വിളിക്കണേ?
1: വെമ്പന്നൂരുന്ന്.
0: ആദ്യമായിട്ടാണല്ലേ?
1: ആദ്യമായിട്ടാണ്.
0: ഇന്ന് ആദ്യമായിട്ട് ശ്രമിച്ചതാണോ? ശ്രമിച്ചോണ്ടിരിക്കാത്തതാണോ?
1: അല്ല മാഡം, ഞാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല.
0: കാലങ്ങളായി ശ്രമിക്കുന്നു. ശരിക്കും ഏത് സമയത്താ വിളിക്കുന്ന? പാട്ട് കേൾക്കുമ്പോഴാണോ കോള് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ?
1: കോള് സംസാരിക്കുന്നോണ്ട് ഇപ്പൊ നേരത്തെ വിളിച്ചായിരുന്നു.
0: കോളില് കേറുന്ന സമയത്ത് നമ്മള് ഒരു കോളറോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചാ കിട്ടൂല. പാട്ട് കേൾക്കുന്ന സമയത്താണ് വിളിക്കാൻ. ഇനി വിളിക്കുമ്പോ ശ്രദ്ധിക്കണേ.
1: ഓക്കെ,
0: കോളിൽ നമ്മൾ പറഞ്ഞോളൂ.
1: ഒത്തിരി ആളുകൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്. മോളെ പേര് ബിന്ദുജ.
0: ബിന്ദുജ,
1: മോള് ക്രൈസ്റ്റ്നർ കോളേജിൽ ലെക്ചറാണ്.
0: ഓക്കെ.
1: മോൾ മാതൃഭൂമി ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത്.
0: വിജയകുമാരി ചേച്ചി, അപ്പം എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നോ മുമ്പ്?
1: ഞാൻ ഒത്തിരി സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു മേഡം. ഞാൻ വെള്ളനാട് പഞ്ചായത്തിൽ ADS ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫൈനാൻസില്, ആധാര എഴുത്ത് ഓഫീസിൽ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ജോലിയൊക്കെ പോയിട്ടുണ്ട്.
0: പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ പാട്ടും റേഡിയോ ഒരു കൂട്ടാണെന്ന് തോന്നി.
1: കൂട്ടാണ്.
0: രാവിലെ എഴുന്നേൽക്കുമ്പോഴേ റേഡിയോ തുടങ്ങും.
1: റേഡിയോയിലാണ് എന്റെ ജീവിതം.
0: കാരണം പിള്ളേരൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ ഉള്ളു അല്ലേ? രാവിലെ ഓൺ ചെയ്യോ റേഡിയോ?
1: രാവിലെ ഉറക്കം എണീക്കുമ്പോഴേ ഞാൻ റേഡിയോ ഓഫ് ഓൺ ചെയ്തിട്ടാണ് അടുക്കളയിൽ കയറുന്നത്.
0: അപ്പൊ ഇങ്ങനെ ഉടനീളം റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.
1: ഓരോ പരിപാടിയും രാത്രി 11 മണിക്ക് ഓഫ് ആവുന്ന സമയം വരെ ഞാനിത് കേൾക്കും.
0: എന്താ സങ്കടം പറഞ്ഞേ? കിട്ടിയതുകൊണ്ടാണോ? അതല്ല, വിളിക്കുന്ന സമയമേ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോ വിളിച്ചാ കിട്ടൂല. ഇനി ശ്രദ്ധിക്കണം, പാട്ടിന്റെ സമയത്ത് വിളിച്ചോണ്ടിരുന്നാ മതി, അപ്പോഴും കിട്ടും. നമ്മളങ്ങനെ സ്ഥിരമായ കോളല്ല എടുക്കുന്നത്. ഇങ്ങനെ വിളിക്ക, നമുക്കിപ്പോ ആ സമയത്ത് കിട്ടുന്ന കോളല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പൊ അറിഞ്ഞൂടെ പലർക്കും എപ്പോഴാ വിളിക്കേണ്ടെന്ന്.
1: പിന്നെ ഇവിടെ സാറിനെയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വെള്ളനാട് മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഓരോ ഫംഗ്ഷനും എല്ലാത്തിനും ഒക്കെ വന്ന് സാറിനെ എനിക്ക് നല്ല അറിയാം. പിന്നെ ഞാന് മോനോട് പറഞ്ഞു, മോനെ നമുക്കൊരു ദിവസം കരുണാസായി പോണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വരുന്നതും, അങ്ങനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാനൊരു 2-3 ദിവസത്തിന് മുന്നേ ഞാൻ മോനോട് പറഞ്ഞു.
0: അപ്പൊ എന്തായാലും അതൊരു നിമിത്തമായി നമുക്ക് സംസാരിക്കാനും.
1: അപ്പൊ പറഞ്ഞു അതിനെന്ത് പോവാം, നമുക്ക് പോവാം, ഒരു ദിവസം പോവാം.
0: ഒരു ദിവസം വിളിച്ചിട്ട് വരണം, നമുക്ക് പരസ്പരം കാണാം, സംസാരിക്കാം.
1: എനിക്ക് മാഡത്തിന്റെ ചിരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ കിടന്ന് ഞാനിങ്ങനെ കൂടെ ഞാൻ ചിരിച്ചു പോകും ചില
0: സമയം. നമ്മളെ ചിരിയായിട്ട് വേറൊരാൾ ചിരിക്കുന്ന ഒരു സന്തോഷമല്ലേ?
1: അതെ മാഡം. പിന്നെ ഞാൻ ഒരു 2 വരി പാട്ട് പാടട്ടെ?
0: 2 വരിയോ 4 വരിയോ ഒക്കെ പാടിക്കും.
1: പക്ഷെ സൗണ്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആ ഒരു വയലന്റ് ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു പെട്ടെന്നുള്ള ആ ഒരു
0: ഇതിലേ പെട്ടെന്ന് കിട്ടിയതിനൊരു എക്സൈറ്റ്മെന്റ്. വയലന്റ് ആയെന്ന് പറഞ്ഞാൽ ആൾക്കാര് മേടിച്ചു പോകില്ലേ?
1: എനിക്കെന്തോ എന്റെ ആ ഒരു രീതി അങ്ങനെയാണ്.
0: അല്ല അല്ല, വിഷ്ണുവിടെ അന്നം വിട്ടുതോട് വയലന്റ് അന്ന് പറ്റി സംഭവം. ഇത് കോള് കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അതാണെന്ന് ശ്രോതാക്കളെ മനസ്സിലാക്കണല്ല, വയലന്റ് ആയതല്ല.
1: ഓക്കെ മാഡം. ഹൃദയം ദേവാലയം പോയ വസന്ത് നിറമാല ചാർത്തി ആ

ആലയം ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടേ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ

0: ഓക്കെ, അരെ വാ, പാട്ടൊക്കെ പാടി ഇവിടെ തകർത്തില്ല. ഇവിടെ
1: പാട്ടൊക്കെ പാടും മാഡം, പക്ഷെ ഇപ്പൊ എന്റെ ആ ഒരു രീതി അങ്ങ് എന്തോ പെട്ടെന്ന്.
0: അതൊക്കെ ശരിയാവും, ആദ്യമായിട്ട് കിട്ടിയപ്പോ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ്.
1: സംസാരിക്കാൻ പറ്റിയില്ല,
0: എനിക്കും എനിക്കും വിജയകുമാർ ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി പാട്ട് കേട്ടു. എവിടെ ഇരുന്ന് കരയൊന്നും ചെയ്യല്ലേ?
1: സത്യം എന്ന് വെച്ചാ ഇവിടെ കളത്രൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ശിവരാങ്കി കണ്ണമ്പള്ളിയിലും ഒക്കെ
0: വിളിക്കുന്നു. എനിക്ക് കിട്ടാത്തേന്ന്
1: വിചാരിച്ചു, എന്തോ എനിക്ക് അടുത്തായിട്ട് കിട്ടാത്ത. നമ്മളിവിടെ വെമ്പന്നൂര് ആണ് എന്റെ പ്രോപ്പർ സ്ഥലം. എന്റെ എന്റെ സ്വന്തം സ്ഥലം ജി വി രാജ സ്കൂള്
0: മൈല,
1: അവിടെയാണ് എന്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പൊ ഞാനും മോനും മാത്രമേ ഉള്ളൂ.
0: മോളുടെ വിവാഹം കഴിഞ്ഞു?
1: എന്തോ ഇല്ല ഇല്ല, മോന്റെ കല്യാണം കഴിഞ്ഞില്ല. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. മോള് താമസിക്കുന്നത് നെടുമങ്ങാട് ബ്ലോക്ക് ഓഫീസിന്റെ അവിടെയാണ്.
0: ഓക്കെ, ക്രൈസ്റ്റിനെ പഠിപ്പിക്കുന്നു.
1: ആ, ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കുന്നു.
0: ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ?
1: അവള് ജേർണലിസം. ജേർണലിസം.
0: എന്താണ് പേര് മോളുടെ?
1: ബിന്ദുജ.
0: ബിന്ദുജ. ഓക്കെ ഓക്കെ, പറഞ്ഞല്ലോ തുടക്കത്തിൽ. അപ്പൊ ബിന്ദുജയെ മോനെ ഒക്കെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: ഓക്കെ മാഡം,
0: ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ വിളിക്കണം, അപ്പോഴും നമുക്ക് സംസാരിക്കാം. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ദിവസം വിളിച്ചിട്ട് വരണം, നമുക്ക് കാണാം. അപ്പൊ മനോഹരമായ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ. അപ്പൊ നമുക്ക് കേൾക്കാം.
1: ഓക്കെ,
0: ബൈ ബൈ. ഓക്കെ, അപ്പൊ വെമ്പന്നൂരിൽ നിന്നാണ് വിജയകുമാരി ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ജയവിജയ സംഗീതം പകർന്ന തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ കെ ജെ യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ വിളിക്കുന്നത്, അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വളരെ ഭംഗിയായി നമ്മളോട് സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു, പാട്ട് പാടി. അങ്ങനെ ഒരു നല്ല കോളായിരുന്നു. അപ്പോൾ വിജയകുമാരി ചേച്ചിക്ക് വായന ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു മാനവ ഹൃദയം ദേവാലയം എന്ന ഈ പാട്ട് പോക്കുവയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് കൂട്ടിരിക്കുന്നത് പലപ്പോഴും പുസ്തകങ്ങളാണ്. ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ആ അക്ഷരക്കൂട്ടുകളെക്കുറിച്ച് കൂടി ഇന്നത്തെ പോക്കുവയിൽ നമുക്ക് സംസാരിക്കാം. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് ഉയരുന്ന ഒരു മണമുണ്ട്. അതുപോലെയാണ് പുതിയൊരു പുസ്തകം തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു മഷിഗന്ധം. നമ്മളെ തീർച്ചയായും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തും. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, സുഖമാണോ? ഒത്തിരിയായി സംസാരിച്ചിട്ട്, പിന്നീട് വിളിക്കാം. ഇന്ന് പറ്റുമെങ്കിൽ സോങ് വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാദിറ പുത്തനത്താണിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കേരള ബിരിയാണി ക്യൂൻ എന്ന പ്രത്യേകത കൂടി നാദിറയ്ക്കുണ്ട്. മത്സരത്തിൽ കൊല്ലം ജില്ലയിലെ പാചകറാണിയും പിന്നെ 14 ജില്ലകളിൽ മത്സരത്തിൽ സംസ്ഥാനത്തിൽ സെക്കൻഡ് വിന്നറും മെഗാസ്റ്റാർ മമ്മൂക്ക കിരീടം വെച്ചു കൊടുത്ത ഞങ്ങളുടെ പാചകറാണി ആൻസി സാബുവിൻ്റെ ജന്മദിനമാണ്. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസകൾ നേർന്നുകൊണ്ട് ആൻസിയുടെ ഭർത്താവ് സാബുവും മക്കളും പിന്നെ ഞങ്ങളും എല്ലാം പാചകറാണിമാരും കൂടി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്ങാണ്. തുടർ കിനാക്കിൽ എന്ന ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയിലെ സോങ് വെച്ച് തരുമോ എന്നാണ് നദീറ പുത്തനത്താണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ആൻസി സാബുവിൻ്റെ ജന്മദിനമാണ്. ആൻസി സാബു ഒരു പാചക റാണിയാണെന്നുള്ള വിവരമാണ് നാദിറ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പം കൺഗ്രാജുലേഷൻസ്. കരുണാസേരയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം ആൻസി സാബുവിന് വേണ്ടി സമർപ്പിച്ച് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. വായനയുടെ മഹത്വത്തെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായന നമുക്ക് തരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്കാലത്ത് വായിച്ച ബാലരമയും പൂമ്പാറ്റയും മുതൽ മുതിർന്നപ്പോൾ നെഞ്ചോട് ചേർത്ത് വച്ച നോവലുകൾ വരെ ധാരാളം വായന അനുഭവങ്ങൾ നമുക്കുണ്ട്. തീർച്ചയായും നമുക്ക് പുസ്തകങ്ങൾ സമ്മാനമായി പലപ്പോഴും ലഭിക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ നമുക്കൊരു വലിയ കൂട്ടുകാരൻ തന്നെയാണ് വായന. നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രുതിയാണ്, നെയ്യാറ്റിങ്കര എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ എന്ന് തുടങ്ങുന്ന പാട്ട് സുഹൃത്തായ ചിത്രയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തതായി ആ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ ഇന്നത്തെ വായനാ ദിനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. വായന തീർച്ചയായും നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘടകമാണ്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, കഥകൾ വായിക്കാറുണ്ട്. വായിച്ചു തീർത്തിട്ട് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ചില കഥാപാത്രങ്ങളുണ്ട്. നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ കരയിപ്പിച്ച, നമ്മളെ ചിന്തിപ്പിച്ച, ഒടുവിൽ നമ്മളിൽ തന്നെ ഒരാളായി മാറിയ വിവിധ കഥാപാത്രങ്ങൾ. അപ്പോൾ വായന എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: എണ്ണമ്പള്ളി രവിയാണ്.
0: ആ, പറഞ്ഞോളൂ രവിച്ചേട്ടാ, കുറച്ചു നാളായല്ലോ സംസാരിച്ചിട്ട്.
1: ഞാൻ റേഡിയോയിലുണ്ട്.
0: ആ, റേഡിയോയിലുണ്ട്. നമ്മളെപ്പോ വിളിക്കാറില്ല.
1: അല്ല, എനിക്ക് സാറ് ഓരോരോ അതിഥികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു വാശി കയറും. വാശി എന്ന് പറഞ്ഞാൽ നമ്മള് രക്തം തിളയ്ക്കും പോലെ അങ്ങ് തിളയ്ക്കും.
0: നമ്മൾ ഒരു അതിഥി ആയിരുന്നല്ലോ.
1: അപ്പം ഒന്ന് വിളിക്കാൻ നോക്കും, വിളിക്കും, ഉള്ളയിടയിൽ കൂടെ വിളിക്കും,
0: അതിനിടയിൽ കൂടെ കിട്ടുകയും ചെയ്യും.
1: അതെ അതെ അതെ.
0: പിന്നെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്,
1: ആ ടീച്ചർക്കും അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചു.
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സുഖവും സന്തോഷവുമായിരിക്കുന്നു.
1: ടീച്ചറിന് വേണ്ടി ഒരു പാര ഞാൻ സാറിന്റെ അടുത്ത് പണിഞ്ഞിട്ടുണ്ട്.
0: എന്തായിരുന്നു ആ പാര?
1: അതെ, എനിക്ക് ഒരു ഒരു പ്രോഗ്രാം ടീച്ചറിനെ കൊണ്ട് വെച്ചാൽ കൊള്ളാന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ, അതൊരു പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. അത് ഒരു തവണ ഏതോ ഒരു ഓണത്തിന് ടീച്ചർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു, നന്നായിരുന്നു,
0: അടിപൊളിയായിരുന്നു.
1: അതെന്റെ ഓർമ്മയിൽ കിടന്ന്. അപ്പോഴും ഞാൻ ഒന്ന് ടീച്ചർ സാറിന്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറെ കൊണ്ട് ഒരു പരിപാടി അവതരിപ്പിക്കണം. സാറ് വാക്ക് തന്നിട്ടുണ്ട്,
0: തരാന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആരാധകരുടെ എണ്ണം ഇങ്ങനെ കൂടട്ടെ. ശാന്തരാഘവിൻ എന്ന് എനിക്ക് പറയാനുള്ളൂ.
1: അപ്പം എനിക്കൊരു പാട്ട് ഞാൻ ചോദിച്ച്, കസവ് തട്ടമാണെന്നാണ് ഒരു തോന്നല്ലേ. മയിൽപ്പീലി കണ്ണുകളിൽ കൽവിന്റെ കടല സിനിമാപ്പിളപ്പാട്ട് കൊതിച്ചവളെ. ആ പാട്ടാണ്,
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. എന്തുണ്ട് വിശേഷം, തിരക്കിലാണോ?
1: ഇല്ല, ഇന്ന് ഞാൻ കട തുറന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ വെള്ളനാട്ടിൽ ആളില്ലാത്തോണ്ട് ഇവിടത്തേക്ക് വന്നു. അവിടെ ഇന്ന് ലീവ് കൊടുത്തു.
0: ഹോസ്പിറ്റലിലെ ക്യാന്റീനിലേക്ക് വന്നു.
1: ഓ, ഉച്ചവരെ അല്ലതൊക്കെ നിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ നിക്കേണ്ടായിട്ടുണ്ട്.
0: അപ്പൊ ഇന്ന് അവിടത്തെ മുതലാളിയാണ്.
1: ഉച്ചവരെ ഉള്ളായിരുന്നു, ഉച്ച കഴിഞ്ഞു. ഞാൻ പോരം കിടന്നുറങ്ങിയിട്ട് പാട്ട് കേട്ടോണ്ട് കിടക്കുകയാണ്.
0: ഓക്കെ, ഇങ്ങനെ വിവിധങ്ങളായ സ്ഥലത്ത് ഇങ്ങനെ മുതലാളിയായിട്ട് ഇങ്ങനെ വാഴുകയാണ്. ഇപ്പൊ പിന്നെ ഭയങ്കര സെലിബ്രിറ്റി ഒക്കെ ആയ കാരണം ഇവിടെ പിടിച്ചാലും കിട്ടാനില്ല.
1: അതൊന്നുമില്ല,
0: അങ്ങനെയൊന്നുമില്ല.
1: പിന്നെ നല്ല നല്ല പ്രോഗ്രാമുകളാണ്, നല്ല പാട്ടുകളെല്ലാം കേൾക്കുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. ജോലി ചെയ്യുമ്പോഴത്തേക്ക് പാട്ടുകളൊക്കെ കേൾക്കുമ്പോ നല്ലൊരു സന്തോഷമുണ്ട്,
0: ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം കൂടും.
1: ഇത് ഞാൻ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, വരുന്നവരെല്ലാരും കേട്ടോണ്ടിരിക്കും.
0: അതാണ് അതാണ്, അവരോടൊപ്പമാണ് നമ്മൾ ആസ്വദിക്കുന്നത്.
1: അതെ അതെ,
0: അപ്പൊ ജോലി വളരെ കാര്യമായി നടക്കും.
1: അതെ.
0: അപ്പൊ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ വരും.
1: തീർച്ചയായിട്ടും.
0: ശരി ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് ഇന്ന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മളെ കുറളിയോടൊന്ന് വിളിക്കണ നിർമ്മലയ്ക്കും, നമ്മളെ സുഹൃത്ത് കരിങ്കുറ്റി സുകുമാരൻ.
0: സുകുമാരൻ ചേട്ടൻ കുറച്ചു ദിവസമായി വിളിച്ചിട്ട് ഇവിടെ, പക്ഷെ പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ട് ലെറ്ററുകളൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ.
1: ഞാനും 25 കാർഡ് വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് ഒരുപാട് ദിവസം.
0: ഇഷ്ടഗാന പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ലെറ്റർ അയക്കുന്നത് സുമാരൻ ചേട്ടനാണ്. ഇന്ന സിനിമയിലെ ഇന്ന പാട്ട് വേണം, ഇന്ന സിനിമയിലെ ഇന്ന പാട്ട് വേണമെന്ന് ലെറ്റർ അയക്കും.
1: അതെ, നമ്മളുടെ നാട്ടിൽ ഇപ്പം ഈ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഇരിക്കുന്ന കടയിൽ അവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ വില്ലേജ് ആഫീസിന്റെ അപ്പുറത്തുണ്ട്, അത് കഴിഞ്ഞ് ഈ ഉറിയക്കോട് സ്കൂളിന്റെ അപ്പുറത്തേ ഉള്ളൂ. അതാണ് ഒരുപാട് ദൂരമാണ്. എനിക്കൊക്കെ കൊണ്ടിടാം, പക്ഷെ അവർക്കൊക്കെ നടന്നു പോയല്ലേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആട്ടോ ഓടിച്ചു പോകണം,
0: അല്ലെങ്കിൽ പോണ ആരെയും കയ്യിൽ കൊടുത്തു വിടണം.
1: അതെ അതെ, അങ്ങനെയൊക്കെ
0: അത് നോക്കിയിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ.
1: അതെ,
0: എന്നാലും നമ്മളിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ.
1: അതെ അതെ,
0: വിളിക്കുന്നുണ്ട്, പാട്ട്
1: എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്.
0: കുറച്ച് ഗമ കൂടിയെന്ന് തോന്നുന്നു, മിക്കവാറും അവിടെ കേട്ടോണ്ടിരുന്ന് ചിരിക്കായിരിക്കും.
1: അത് കേക്കും, ഈ സമയൊക്കെ പുള്ളിക്കാരന്റെ ടൈമാണ്,
0: അദ്ദേഹത്തിന്റെ സമയമാണത്.
1: അതെ,
0: ശരി. അപ്പൊ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഇന്നിപ്പോ ഇവിടെ
1: അല്ലേ?
0: ഒന്നുമില്ല. ഓക്കെ, ഞങ്ങളിങ്ങനെ അതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട്, കണ്ണാടിപ്പട്ടിയിൽ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇരിക്കണേ, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും.
1: അല്ല, നമുക്ക് നോക്കാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പറയാം. നമ്മുടെ വായനാ ദിനത്തിൻ്റെ കാര്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ വീട്ടിൽ നിന്ന് രാജേശ്വരിയാണ്.
0: ആ, പറയൂ.
1: എനിക്കൊരു പാട്ട് വേണം.
0: ആ, ഏത് പാട്ടാ വേണ്ടേ?
1: പരീക്ഷ എന്ന സിനിമയിലെ അവിടുന്ന് നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ, ആ ഗാനമാണ് വേണ്ടത്.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. രണ്ടു പേര് പാടിയാലോ?
1: ഓ, ഈ പാട്ട് പാടാൻ ഇപ്പം
0: വേറെ രണ്ടുപേര് പാടും, അത് തന്നെ പാടണമെന്ന് നിർബന്ധമില്ലല്ലോ. പാടുന്നുണ്ടോ?
1: ഓ ഓ,
0: ആ പാടിക്കോളൂ.

0: സ്വന്തമായി
1: ഞാൻ മിക്കവാറും വിളിക്കുമ്പോ തൊണ്ടവയ്യാന്നാണ് പറയാറുള്ളത്, പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ പറഞ്ഞില്ല. നന്നായിട്ട് പാടി, ഇവിടെ വാട്സപ്പിലൊക്കെ പാടി അയച്ചിട്ടുണ്ടല്ലോ പാട്ടുകൾ. ആ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മൾ ലാസ്റ്റ് കോളറാണ്, വളരെ സന്തോഷം. വീണ്ടും വല്ലപ്പോഴും ഒക്കെ വിളിക്കുക. ഓക്കെ ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വിട്ടിയെത്തി നിന്ന് രാജേശ്വരിയാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോൾ ഒരു പ്രിയ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു മനോഹരമായ പാട്ട്. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിമനോഹരമായ ഒരു ഗാനം. പൂക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്കത് കേൾക്കാം. ഇന്നത്തെ പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു വായനാ ദിനമായിരുന്നു, നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആരംഭിച്ചത്. അങ്ങനെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും മനോഹരമായ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വായനാ ദിനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്പമിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചവർക്കും പ്രിയപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെട്ടവർക്കും വർത്തമാനങ്ങൾ പറഞ്ഞവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. പോക്കുവയിൽ മാഞ്ഞ് ഇരുൾ പടരുമ്പോഴും നമ്മുടെ ഉള്ളിലെ അക്ഷര വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. വായന വെറുമൊരു ശീലമല്ല, അത് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്ന ഒരു പ്രക്രിയയാണ്. തിരക്കുകൾക്കിടയിലും ദിവസവും കുറച്ച് സമയമെങ്കിലും ഒരു പുസ്തകത്തിനായി നമുക്ക് മാറ്റിവെക്കാം. ആ മഷി ഗന്ധത്തെ നമ്മുടെ നെഞ്ചോട് ചേർക്കാം. നാളെ വീണ്ടും വരും ദിവസത്തിൽ വീണ്ടും നമുക്ക് പുതിയ വിഷയവും പുതിയ കാര്യങ്ങളുമായി പോക്കുവയിൽ ജില്ലയിൽ ഒന്നിച്ചു ചേരാം. അതുവരെ അക്ഷരങ്ങളെ പ്രണയിച്ചും പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചും സുഖമായിരിക്കുക. അപ്പോൾ വിട്ടിയെത്തുന്ന രാജശ്വരി ആവശ്യപ്പെട്ടതാണ് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. സ്നേഹത്തോടെ ഇത്രയും നേരം നിങ്ങളോട് ഒപ്പമുണ്ടായിരുന്നത് ലേഖയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കേരളത്തിന്റെ ഇതിഹാസം.
4: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ഒരു അധ്യായമാണ് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. വെറുമൊരു പ്രാദേശിക കലാപമായിരുന്നില്ല അത്. അത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലയായിരുന്നു. യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവർക്ക് ശേഷം വ്യാപാരത്തിന്റെ മറവിൽ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ആദ്യത്തെ ശക്തമായ തിരിച്ചടിയായിരുന്നു ആറ്റിങ്ങൽ കലാപം. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ അവരുടെ കച്ചവട താൽപര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അവർ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ അനുമതി നേടി. ഈ കോട്ടയുടെ നിർമ്മാണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. അത് അവരുടെ വ്യാപാരത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഒരുപോലെ

0: സഹായകമായിരുന്നു. അഞ്ചുതെങ്ങിലെ കോട്ട പണിയാൻ അനുമതി ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ പതിയെ പതിയെ തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവർ ആറ്റിങ്ങലിലെ ജനങ്ങളോട് മോശമായി പെരുമാറുകയും അവരുടെ വ്യാപാരത്തിൽ ഇടപെടുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരോട് വലിയ പുച്ഛമായിരുന്നു. കലാപത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ ധിക്കാരപരമായ പെരുമാറ്റമായിരുന്നു. നാട്ടുകാരുടെ വികാരങ്ങളെ മാനിക്കാതെ അവരുടെ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ മുന്നോട്ടു പോയി. വർഷം തോറും ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകുന്നൊരു പതിവ് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. 1721 ഈ സമ്മാനങ്ങളുമായി കോട്ടയിൽ നിന്ന് പുറപ്പെട്ട സംഘത്തെയാണ് നാട്ടുകാർ ആക്രമിച്ചത്. സംഘത്തിന്റെ തലവനായ ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 140 വരുന്ന ബ്രിട്ടീഷ് സൈനികർ ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോയി. എന്നാൽ അവർ റാണിയുടെ അനുമതിക്കായി കാത്തു നിൽക്കാതെ ധിക്കാരപരമായി മുന്നോട്ടു പോവുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ധിക്കാരപരമായ പെരുമാറ്റത്തിൽ കുപിതരായ നാട്ടുകാർ റാണിയുടെ കൊട്ടാരത്തിനടുത്തു വച്ച് അവരെ ആക്രമിച്ചു. അതൊരു ആകസ്മികമായ ആക്രമണമായിരുന്നില്ല, അത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിലും ധിക്കാരത്തിലും മനംനൊന്ത് പ്രതികരിക്കാൻ കാത്തിരുന്ന ഒരു ജനതയുടെ കൂട്ടായ പ്രതിഷേധമായിരുന്നു. ഈ ആക്രമണത്തിൽ ഗിഫോർഡും മറ്റു സൈനികരും കൊല്ലപ്പെട്ടു. തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട നാട്ടുകാർ വളഞ്ഞു. ഈ ഉപരോധം ഏകദേശം 6 നീണ്ടുനിന്നു. ഒടുവിൽ തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ സഹായം എത്തിയപ്പോഴാണ് ഉപരോധം അവസാനിച്ചത്. ആറ്റിങ്ങൽ കലാപം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വെറുമൊരു പ്രാദേശിക കലാപം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. ഈ കലാപം ബ്രിട്ടീഷുകാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ ഒരു ജനത ഒന്നിച്ചു നിന്നാൽ അതിനെ ചെറുക്കാൻ അവർക്ക് കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. ഈ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കേരളത്തിൽ തങ്ങളുടെ നയങ്ങൾ മാറ്റാൻ നിർബന്ധിതരായി. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് ഒരു പ്രചോദനമായി. ആറ്റിങ്ങൽ കലാപം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാവട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

ലോക സമാധാനത്തിനു വേണ്ടി സ്വന്തം ശരീരം തന്നെ ഒരു തപസ്യയായി മാറ്റിയ അമർ ഭാരതി എന്ന സന്യാസിയുടെ കഥ അവിശ്വസനീയമായ ഒരു ത്യാഗത്തിന്റേതാണ്. കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞ 53 വർഷമായി അദ്ദേഹം തന്റെ വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. 1973 തന്റെ വിശ്വാസത്തിനും ലോക സമാധാനത്തിനുമായി അദ്ദേഹം ഈ കഠിനമായ വ്രതം ആരംഭിച്ചത്. അന്നുമുതൽ ഇന്നുവരെ അദ്ദേഹം ആ കൈ താഴെ ഇറക്കിയിട്ടില്ല. തുടക്കത്തിലുള്ള കുറച്ചു വർഷങ്ങളിൽ അതികഠിനമായ ശാരീരിക വേദനയാണ് അദ്ദേഹം അനുഭവിച്ചത്. എന്നാൽ ലക്ഷ്യബോധവും ഉറച്ച തീരുമാനവും അദ്ദേഹത്തെ പിന്നോട്ടു പോകാൻ അനുവദിച്ചില്ല. ദീർഘകാലം ഒരേ അവസ്ഥയിൽ തന്നെ തുടർന്നതിനാൽ കാലക്രമേണ ആ കൈയിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ചുപോയി. ഇന്ന് ആ കൈ ജീവനില്ലാത്തതുപോലെ മരവിച്ച നിലയിലാണ്. വെറും എല്ലും തോലുമായി മാറിയ ആ കൈയിലെ നഖങ്ങൾ വെട്ടാത്തതിനാൽ അവ വളർന്ന ചുരുണ്ട് തികച്ചും വിചിത്രമായ രൂപത്തിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ കഥയിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത മറ്റൊന്നാണ്. ഇന്ന് അദ്ദേഹം മനഃപൂർവ്വം ആ കൈ താഴെ ഇറക്കാൻ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. 50-ലധികം വർഷങ്ങളായി ഒരേ നിലയിൽ തുടരുന്നതിനാൽ കൈയിലെ അസ്ഥികൾ ഉറച്ചുപോയിരിക്കുന്നു. പെട്ടെന്നൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അസ്ഥികൾ ഒടിഞ്ഞുപോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. വർഷങ്ങളോളമുള്ള ശാരീരിക പീഡനത്തിനൊടുവിൽ ഇപ്പോൾ ആ കൈ അവിടെ ഉള്ളതായി പോലും തനിക്ക് തോന്നാറില്ല എന്നാണ് അമർ ഭാരതി പറയുന്നത്. പണ്ട് അനുഭവിച്ച കഠിനമായ വേദനകൾ ഇപ്പോൾ പൂർണ്ണമായൊരു മരവിപ്പായി മാറിയിരിക്കുന്നു. ലോക സമാധാനത്തിനു വേണ്ടി സ്വന്തം അവയവത്തെ തന്നെ ബലി കഴിച്ച ഈ മനുഷ്യന്റെ കഥ കേവലം അത്ഭുതമല്ല, മറിച്ച് മനുഷ്യന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെ അടയാളം കൂടിയാണ്. ശാരീരികമായ എല്ലാ പരിമിതികളെയും വേദനകളെയും മാനസികമായ ദൃഢത കൊണ്ട് മറികടക്കാമെന്ന് അമർ ഭാരതിയുടെ ഈ ജീവിതം ലോകത്തിന് കാണിച്ചു തരുന്നു. മണ്ണിനടിയിലെ നിധികൾ പോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലെ ഇത്തരം അസാധാരണമായ തീരുമാനങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ അസ്കെറ്റിസിസം അഥവാ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ശരീരം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ്യ എന്ന് വിളിക്കാം. ഇതൊരു രോഗമല്ല, മറിച്ച് ദൃഢമായൊരു വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. സാധാരണ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന വേദനയെ സഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ്. അതായത് അനുഭവിക്കുന്ന ശാരീരിക വേദനയെ അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായി

0: പുണ്യമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു.
1: കൗതുകരസങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശാസ്ത്ര കൗതുകം. സാധാരണയായി സസ്യങ്ങളുടെ മുറിപ്പാടുകളിൽ നിന്ന് വെളുത്ത നിറത്തിലോ സുതാര്യമായോ ഉള്ള കറ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മുറിക്കുമ്പോൾ നീല കലർന്ന പച്ച നിറത്തിൽ പാലൊഴുകുന്ന ഒരു മരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയാണെന്ന് തോന്നാം. എന്നാൽ പസഫിക് സമുദ്രത്തിലെ ന്യൂ കാലിഡോണിയ എന്ന ദ്വീപ സമൂഹത്തിലെ മഴക്കാടുകളിൽ ഇത്തരം മരങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ശാസ്ത്രലോകം ഇതിനെ പൈക്ക് നാൻഡ്ര അക്യുമിനേറ്റ എന്ന് വിളിക്കുന്നു. സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ട ഈ വൃക്ഷം ശാസ്ത്രത്തിനൊരു വലിയ അത്ഭുതമാണ്. മണ്ണിലെ ലോഹാംശങ്ങളെ, പ്രത്യേകിച്ച് നിക്കലിനെ, അസാധാരണമായ അളവിൽ ആഗിരണം ചെയ്യാൻ ഈ മരത്തിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹൈപ്പർ അക്യുമുലേറ്റർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സസ്യങ്ങൾക്ക് മണ്ണിലെ നിക്കലിന്റെ സാന്നിധ്യം മാരകമാണെങ്കിൽ പൈക്ക് നാൻഡ്ര ഈ വിഷാംശത്തെ തന്റെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റുന്നു. ഈ മരത്തിന്റെ തൊലിപ്പുറത്ത് ഒരു ചെറിയ പോറലേൽപ്പിച്ചാൽ മതി, കടും നീല കലർന്ന പച്ച നിറത്തിലുള്ള ദ്രാവകം പുറത്തുവരും. ഈ നിറത്തിന് പിന്നിലെ രഹസ്യം അതിലടങ്ങിയിരിക്കുന്ന അതിശയിപ്പിക്കുന്ന അളവിലുള്ള നിക്കലാണ്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഈ മരത്തിന്റെ ലാറ്റെക്സിൽ ഏകദേശം 25% നിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ദ്രാവകം ഉണക്കിയെടുത്താൽ ലഭിക്കുന്ന പൊടിയിൽ 1/4 ഭാഗവും ലോഹമായിരിക്കും. എന്തിനാണ് ഈ മരം ഇത്രയധികം ലോഹം ഉള്ളിൽ ശേഖരിക്കുന്നത്? ഇതിനു പിന്നിൽ അതിജീവനത്തിന്റെ ഒരു വലിയ തന്ത്രമുണ്ട്. ഇത്രയധികം ലോഹാംശമുള്ള ഇലകളോ തടിയോ ഭക്ഷിക്കുന്നത് പ്രാണികൾക്കും കീടങ്ങൾക്കും മാരകമാണ്. ലോഹത്തെ ഒരു കവചമായി ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ശല്യത്തിൽ നിന്ന് മരം സ്വയം രക്ഷ നേടുന്നു. പ്രകൃതിയിലെ ലോഹ സന്തുലനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഭാവിയിൽ മലിനമായ മണ്ണിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ഇത്തരം മരങ്ങളെ ഉപയോഗപ്പെടുത്താമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ പ്രക്രിയയെ ഫൈറ്റോ മൈനിംഗ് എന്ന് വിളിക്കുന്നു. ഖനനത്തിന് ശേഷം നിക്കൽ കലർന്ന മണ്ണ് ശുദ്ധീകരിക്കാനും ആ മണ്ണിൽ നിന്ന് പരോക്ഷമായി ലോഹം വേർതിരിച്ചെടുക്കാനും ഈ മരങ്ങൾ സഹായിക്കും. പൈക്ക് നാൻഡ്ര അക്യുമിനേറ്റ എന്ന ഈ വൃക്ഷം പ്രകൃതിയുടെ അനന്തമായ പരിണാമ രഹസ്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. വിഷത്തെ മരുന്നാക്കിയും പ്രതിരോധമാക്കിയും മാറ്റുന്ന ഈ അത്ഭുത മരം ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ മാറ്റുകൂട്ടുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ചെറിയ മനസ്സുകൾ വ്യക്തികളെപ്പറ്റി സംസാരിക്കുന്നു, ഇടത്തര മനസ്സുകൾ സംഭവങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, വലിയ മനസ്സുകൾ ആശയങ്ങളെപ്പറ്റി സംവദിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6:00.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM Suryaghar.gov.in.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: അല്ലല്ലില്ലാതാക്കാൻ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അർഹതൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേട്ടു. ഭിക്ഷുക്കളെ, രണ്ട് കാര്യങ്ങളുണ്ടായാൽ ഇഹപരജീവിതം അസുഖമാകും, അല്ലലും അലട്ടും നിറഞ്ഞതാകും. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? ഇന്ദ്രിയ കവാടങ്ങൾക്ക് കാവലില്ലാതിരിക്കുക, ഭക്ഷണത്തിലെ അളവ് അറിയാതിരിക്കുക, ഇവയാണ് ആ രണ്ടു കാര്യങ്ങൾ. കണ്ണും കാതും മൂക്കും നാക്കും മെയ്യും മനസ്സും ഇവയുടെ പ്രവേശന കവാടങ്ങൾ കാവലില്ലാതെ വിടുന്നവർ, ഭക്ഷണത്തിൽ മിതത്വം അറിയാത്തവൻ, ഇന്ദ്രിയങ്ങൾക്കുമേൽ നിയന്ത്രണമില്ലാത്തവൻ, അവന് ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. മെയ്യരിച്ചലും ഉള്ളരിച്ചലുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കേണ്ടി വരും. ഭിക്ഷുക്കളെ, രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ ഇഹപര ജീവിതം സുഖമാകും, അല്ലലും അലട്ടുമില്ലാതാകും. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? ഇന്ദ്രിയ കവാടങ്ങൾക്ക് കാവലുണ്ടായിരിക്കുക, ഭക്ഷണത്തിലെ അളവറിയുക, ഇവയാണ് ആ രണ്ടു കാര്യങ്ങൾ. കണ്ണും കാതും മൂക്കും നാക്കും മെയ്യും മനസ്സും ഇവയുടെ പ്രവേശന കവാടങ്ങൾ കാത്തുകൊള്ളുന്നവൻ, ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുന്നവൻ, ഇന്ദ്രിയങ്ങൾക്കുമേൽ നിയന്ത്രണമുള്ളവൻ, അവൻ ശാരീരികവും മാനസികവുമായ സുഖങ്ങൾ അനുഭവിക്കാനാകും. മെയ്യരിച്ചിലും ഉള്ളരിച്ചിലും ഇല്ലാതെ ദിനരാത്രങ്ങൾ സുഖത്തോടെ കഴിക്കാം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 19-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1983 ജൂൺ 19, ആദ്യത്തെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിണി ഡോക്ടർ സാലി റൈഡ് തന്റെ ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. 1843 ജൂൺ 19, അപൂർവമായൊരു പ്രണയകഥയിലെ നായിക നായകന്മാരായിരുന്നു ജെന്നി വോൺ വെസ്റ്റ്ഫാളനും കാറൽ മാർക്സും. റൈൻലാൻഡിലെ ട്രയർ പട്ടണത്തിൽ അയൽക്കാരായി വളർന്ന അവർ കൗമാരപ്രായത്തിൽ തന്നെ പ്രണയബദ്ധരായി. വർഷങ്ങൾ നീണ്ട പ്രേമബന്ധത്തിനൊടുവിൽ ചില്ലറ കുടുംബ കോലാഹലങ്ങൾക്ക് ശേഷം ജെന്നിയും കാറൽ മാർക്സും വിവാഹിതരായിരിക്കുന്നു. 1953 ജൂൺ 19, ലോകത്തെ ഞെട്ടിച്ച ഒരു അമേരിക്കൻ ചാരക്കഥയിലെ നായികാ നായകന്മാരായ യഥേൽ റോസൻബർഗ്, ജൂലിയസ് റോസൻബർഗ് എന്നിവരുടെ ജീവിതം വൈദ്യുത കസേരയിൽ ഒടുങ്ങിയിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: സാന്ദ്യരാഗങ്ങൾ.
4: സുകൃത സംഗീതം പോലെ സന്ധ്യ, പകലും രാത്രിയും സമരസഭാവമാർന്നു നിൽക്കുന്ന അനർഹമായ മുഹൂർത്തം. സന്ധ്യയെ കണ്ണീരിതെന്തേ എന്ന് കവി. സന്ധ്യയ്ക്ക് എപ്പോഴും സങ്കടമാണോ? ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മൊട്ടച്ചിക്കുന്നിന് മുകളിൽ തൊടുത്ത് ചുമന്നു നിൽക്കുന്ന സൂര്യൻ, പറന്നുപോകുന്ന കിളികൾക്കെല്ലാം കറുത്ത നിറം, കടലാഴങ്ങൾ ചുവക്കുന്നു, ചുവപ്പ് കുഴച്ചെടുക്കുന്ന തിരമാലകൾ. വയ്യ മറക്കുവാൻ ഈ സാന്ധ്യ സമ്മോഹനതയെ. സാന്ധ്യരാഗത്തിൽ ആദ്യം പി. ലീല പാടിയ ഗാനം കേൾക്കാം.

കടമെടുക്കുന്നു ഞാൻ സന്ധ്യ, നിന്റെ മിഴിയും ചുവപ്പും മനസ്സിലെ ദുഃഖവും കടമെടുക്കുന്നു ഞാൻ സന്ധ്യ. കടലായിരിക്കുമെൻ മനസ്സിൽ കടമായി തരിക നിൻ ശോണിമ, ഞാൻ അതിൻ ഉൾപ്പുളക ശാന്തതയിൽ സ്വച്ഛന്ദമായി മേവി നിൽപ്പു. കവി സന്ധ്യയെ ആത്മാവിന്റെ ക്യാൻവാസിൽ വരച്ചിടുന്നു. സന്ധ്യ ഷഡ്കാലത്തിൽ നിറഞ്ഞു പാടുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം.

0: పదం నల్గు అమ్మే, అమర పదం నల్గు.
1: ശാന്തിരാഗത്തിൽ ഇനി കേൾക്കാം മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം

0: കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എം എൽ എ മാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
3: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ

0: സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് 80 കാഴ്ചവെച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതുഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
1: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
1: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൗമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRIS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സിക്ക് ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6:00 ബ്രസീൽ ഹേക്കിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 താഴ്ന്ന് 76,803, നിഫ്റ്റി 155 നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 താഴ്ന്ന് 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്തകൾ

സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയും നേരം. വാക്കുകൊണ്ട് കവി ചിത്രം വരയ്ക്കുന്നു. എന്റെ നാടിന്റെ നേർക്കാഴ്ച. എവിടെ നിന്നൊക്കെയോ മണിമുഴങ്ങുന്നു. അവിസ്മരണീയമായ സുഗന്ധസ്മൃതികൾ, കൂടണയാൻ വെമ്പുന്ന കിളികൾ, ഒറ്റയ്ക്കായി പോയ ഒരു പേടമാൻ, കാതരമായ അതിന്റെ കണ്ണുകളിൽ സന്ധ്യ സംശോഭിതമാകുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ അടുത്തത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. കരുണാസായി റേഡിയോയുടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വായന ദിനാശംസകൾ നേരുന്നു. നിങ്ങളോടൊപ്പമുള്ളത് രേഖ. അക്ഷരങ്ങൾ നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, ചിന്തകൾക്ക് ചിറക് നൽകുന്ന ഒരു വായനാ ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ്. പുസ്തകത്താളുകളിലെ ആ മഷിഗന്ധം ഇഷ്ടപ്പെടാത്തവരായി നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ വായനയും ഒരു പുതിയ ജനനമാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ സ്നേഹത്തോടെയും ആർദ്രതയോടെയും കാണാൻ നമ്മെ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളാണ്. ഈ പോക്കുവയിൽ നേരത്ത് നിങ്ങളുടെ വായനാ അനുഭവങ്ങളും നിങ്ങളെ സ്വാധീനിച്ച പ്രിയപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചും ഓർമ്മകൾ കൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ടീച്ചറെ, ഞാൻ നിർമ്മല.
1: ആ പറഞ്ഞോളൂ. വായനാ ദിനാശംസ.
2: വായനാ ദിനമാണ്. വായനാ ദിനാശംസകൾ.
1: വല്ലതൊക്കെ വായിക്കാറുണ്ടോ?
2: ഇപ്പൊ വായിക്കാറില്ല ടീച്ചറെ, കണ്ണൊന്നും കണ്ടുകൂടാ.
1: കണ്ണട വയ്ക്കണം. കണ്ണ് കണ്ടുകൂടെ കണ്ണട ഉള്ളത്.
2: കണ്ണട വെച്ച് വായിക്കാറില്ല. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണം. ഇപ്പൊ വായിക്കാറില്ല.
1: മുമ്പൊക്കെ എങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു?
2: പണ്ട് ഇഷ്ടംപോലെ നോവലുകളും കഥ, അത് മനോരമ, മംഗളം.
1: അന്നത്തെ എല്ലാ മനോരമയിലെ മംഗളത്തിലൊക്കെ ഒരുപാട് നോവലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സുധാകർ മംഗളോദയത്തിന്റെ ഒക്കെ നോവലൊക്കെ ഉണ്ടായിരുന്നു.
2: കോട്ടയം
1: പുഷ്പനാഥിന്റെ ഹൊറർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ടുണ്ട്.
2: പിന്നെ ഇഷ്ടംപോലെ വായിക്കും.
1: അപ്പൊ വായന എങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു സംഗതി അല്ല.
2: അല്ല, പിന്നെ സാഹചര്യം കൊണ്ട് തന്നെ തീരെയും വായിക്കാതെ.
1: ശരി ശരി. കണ്ണ് കണ്ടുവിടാത്തോണ്ടാണ് വായിക്കില്ല എന്ന് പറഞ്ഞാലാണ് എനിക്ക് ഒരു എതിർപ്പുള്ളത്. കണ്ണ് കണ്ടുവിടെങ്കിലാണ് കണ്ണട കണ്ടുപിടിച്ചിട്ടുള്ളത്. കണ്ണട കണ്ടുപിടിച്ച ആളിന് എന്നതൊരു വിഷമം തോന്നും. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ? അപ്പൊ അതുകൊണ്ട് ഇന്ന് വായനയാണ്, വായനാ ദിനമാണ്. ഓരോ സ്കൂളുകളിലും ലൈബ്രറികളിലും ഒക്കെ വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു വായനാ ദിന പരിപാടി ഉണ്ടായിരുന്നു.
2: എവിടെ?
1: ഇവിടെ അടുത്ത് വെളിയന്നൂർ എന്ന് പറഞ്ഞൊരു സ്കൂളില്. അവിടെ പോയി കുഞ്ഞുങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ശരി. അപ്പൊ സുഖമാണോ? ആ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഇന്ന് എനിക്ക് ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ ചെമ്പ്.
1: ഇലവങ്കോട് ദേശത്തിലെ ഒരു ചെമ്പക മലരുളി. കെ എസ് ചിത്രയും കെ ജെ യേശുദാസും പാടിയ അതിമനോഹരമായ ഒരു പാട്ട്. വിദ്യാസാഗർ നിർവഹിച്ച് ഒ എൻ വിക്രൂപ്പ് എഴുതിയ പാട്ട്.
2: പിന്നെ നമ്മളെ കരുണാസായിൽ വിളിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ വിളിക്കാതെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ശ്യാമള ചേച്ചിക്കും മുരുകേഷിനും എല്ലാവർക്കും വേണ്ടി നമ്മളെ വിളിച്ചോണ്ടിരുന്നിട്ട്
1: ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്.
2: അതെ അതെ അതെ. അവർക്ക് വേണ്ടിയും പിന്നെ ടീച്ചറിനും കരുണാസായി കേട്ടോണ്ടിരിക്കുന്ന രവിചേട്ടനും എല്ലാവർക്കും വേണ്ടി.
1: വായനാ ദിനത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ് ഒ എൻ വി കുറുപ്പ്. മലയാളത്തിന്റെ പ്രിയ കവി. അദ്ദേഹത്തിന്റെ പാട്ടാണ് ചോദിച്ചത്. ശോഭനമാരി കൊച്ചു വിളിച്ചിരുന്നു ചൊവ്വാഴ്ച.
2: ഞാൻ കേട്ടായിരുന്നു കേട്ടായിരുന്നു. പിന്നെ കശുവണ്ടി ഓഫീസിലെ സുധയ്ക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി.
1: നാളത്തെ പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയത്.
2: ഞാൻ കേട്ടായിരുന്നു കഴിഞ്ഞ.
1: എല്ലാ ശ്രോതാക്കളും അങ്ങനെ കേട്ടാലേ പറ്റൂ ഇന്ന്.
2: ചൊവ്വാഴ്ച ഞാൻ കേട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ വിളിച്ചു നോക്കി. അപ്പൊ നന്ദന്റെ കൂടെ ചോദിച്ചോ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് ഞാൻ പിന്നെ വിളിച്ചത്.
1: ഇന്നത്തെ വായനാ ദിനത്തിന്റെ ആദ്യത്തെ കോളറായി മാറിയത്.
2: അതെ അതെ അതെ.
1: അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് മനോഹരമായ ഈ പാട്ട് വായനാ ദിനമായിട്ട് ഇന്ന് കേൾക്കാം. പ്രത്യേകിച്ച് ഒ എൻ വിയുടെ വരികൾ.
2: അതെ.
1: അതെന്തായാലും നന്നായി ആ സെലക്ഷൻ. അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പുസ്തക വായനയെക്കുറിച്ചും വായനാ ദിനത്തെക്കുറിച്ചും ഇഷ്ട പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. നല്ലൊരു പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് ഒരു നല്ല സുഹൃത്തിനെയാണ് ലഭിക്കുന്നത്. പുസ്തകം പോലെ നല്ലത് മാത്രം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു സുഹൃത്തുമില്ല തന്നെ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല സുഹൃത്താണ് പുസ്തകം. ഇന്ന് വായനയുടെ രൂപം മാറി, ഭാവം മാറി, കയ്യിലെ സ്മാർട്ട് ഫോണിലേക്ക് വായന ചുരുങ്ങി എന്ന് തന്നെ പലരും പറയാറുണ്ട്. പക്ഷേ പുസ്തകത്താളിൻ്റെ ആ മഷിഗന്ധം നൽകുന്ന ഒരു സുഖം അത് ഒന്ന് വേറെ തന്നെയാണ്. പൂക്കുവിൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, നമസ്കാരം. ഞാൻ ശങ്കരൻ നായർ.
0: ആ പറഞ്ഞോളൂ ശങ്കരൻ ചേട്ടാ.
1: അപ്പൊ ഇന്നിപ്പോ വായനാ ദിനമാണല്ലോ, അതുകൊണ്ട് എല്ലാ വായനക്കാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട്.
0: അപ്പൊ ചേട്ടൻ വായനയില്ല?
1: വായന ഇല്ല എന്നങ്ങ് പൂർണ്ണമായിട്ട് പറയാൻ നോക്കൂല. ഞാൻ ഈ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ചെറുപ്പത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ബുക്ക് വായിക്കുന്ന കോട്ടയം പുഷ്പനാഥിന്റെ കൊല്ലരുത് തനിയാ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്.
0: മാന്ത്രിക നോവലാണോ?
1: അതോ
0: മാന്ത്രിക നോവലാണോ?
1: അല്ലല്ല, ഡിറ്റക്റ്റീവ് നോവലാണ്.
0: ഡിറ്റക്റ്റീവ്, കുറ്റാന്വേഷണ കഥ.
1: അതേഴുള്ള കൂടുതലും അങ്ങനത്തതാണ്.
0: മിക്കവാറും ആൾക്കാര് വായനയിലേക്ക് വരുന്നതും കുറ്റാന്വേഷണ കഥകൾ വായിച്ചുകൊണ്ടാണ്.
1: അതെ, കാരണം അത് ഈ അന്നത്തെ കാലത്ത് അത് വായിക്കാൻ ഒരു രസമാണ്. നമ്മൾ ഈ അങ്ങനെയാണല്ലോ ഈ കാരണം ഈ അടിയും പിടിയും കണ്ടുപിടിക്കുന്നതും മറ്റതും ഇങ്ങനെയൊക്കെ.
0: നമ്മൾ ഉദ്യോഗഭരിതമായി ഇങ്ങനെ വായിക്കും, ഇങ്ങനെ നമ്മൾ അതിന്റെ കൂടെ ഇങ്ങനെ പോവും. അടുത്തെന്തോറ്റോന്ന് പേടിച്ചു
1: നടത്തും.
0: അല്ല, കുറ്റാന്വേഷണമെങ്കിൽ
1: അത് കഴിഞ്ഞ് നമ്മൾ ഈ വായന എന്ന് പറഞ്ഞാൽ ഈ കൂടുതലും ഈ സിനിമാ സംബന്ധമായ
0: ബുക്കുകളാണ്.
1: ചിത്രരമ, ചിത്ര അങ്ങനെയൊക്കെ സിനിമാ മാസിക, അത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വായിക്കും.
0: അരിച്ചു പെറുക്കി വായിക്കും.
1: സിനിമാ
0: ലോകത്ത് എന്താണ് നടക്കുന്നത് അറിയാനുള്ള ആകാംക്ഷ,
1: അത് അത് അറിയാൻ ഒരു ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അതുകൊണ്ട് എവിടെ പോയെങ്കിലും ശരി, നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഉണ്ടോ അവിടെ പോയി വാങ്ങിക്കും.
0: ഇപ്പൊ പിന്നെ വിരൽ തുമ്പിൽ ഉള്ളത് കൊണ്ട് ആരും വാങ്ങുന്നില്ല.
1: വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നെന്ന് മാത്രമല്ല, വാങ്ങിച്ചാൽ അന്ന് വായിച്ചു തീർക്കണം.
0: എന്നിട്ട് അടുത്ത ആളിന് കൊടുക്കൂ.
1: എന്നിട്ട് പാട്ട് ബുക്കായിരുന്നാലും ശരി, ഇത് അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വായന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കേരള ശബ്ദം ഉണ്ടായിരുന്നല്ലോ കുറെ കാലം.
0: അതെ,
1: അത് ഈ കേരള ശബ്ദം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഈ കേരള ശബ്ദം വായിക്കാൻ ഭയങ്കര ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ആകാംക്ഷയാണ്. കാരണം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എഴുതുന്നതും അത് ഇതും അങ്ങനെ അങ്ങനെ അത് സ്ഥിരമായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ
0: വായന അമേരിക്കയിൽ നടന്ന ഇപ്പൊ ഇവിടെ അറിയാലോ. പക്ഷെ എന്നാലും വായന തരുന്ന സുഖം മറ്റൊന്നിനും ഇല്ല.
1: ഇപ്പൊ പിന്നെ വായന എന്ന് പറഞ്ഞാൽ പത്രം,
0: പത്രം വായിക്കും.
1: മനോരമ വരുത്തും, അത് ഏകദേശം വായിച്ചു തരും.
0: ഫുള്ള് എവിടെയൊക്കെ എന്തെങ്കിലും കോണിലുണ്ട് അതെല്ലാം വായിക്കും.
1: അത് രാവിലെ പത്രം വന്നാൽ ആദ്യം രാവിലെ എടുത്ത് മൊത്തത്തിലെല്ലാം ഒന്ന് അതിന്റെ എഡിറ്റോറിയം എല്ലാം ഒന്ന് നോക്കി അങ്ങ് വയ്ക്കും. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച്
0: ചൂടോടെ വായിക്കുക എന്ന് പറയും. ചൂടോടെ ഒരാള് പറഞ്ഞ പത്രത്തിന്റെ
1: ആരും കാണുന്നതിന് മുമ്പ് നമുക്ക് വായിക്കണം.
0: കാരണം നമ്മള് തന്നെ പേജ് മറിക്കണം, അത് മറ്റേ ഉടയാതെ ഇങ്ങനെ കിട്ടണം.
1: അതെ അതെ അതെ. അതിലിപ്പോ മെയിനായിട്ട് വായിക്കുന്ന ആദ്യം രണ്ടു കാര്യം, മൊത്തം ആദ്യം ഫ്രണ്ടിലുള്ള ഹെഡിങ് എല്ലാം നോക്കും, അത് കഴിഞ്ഞിട്ട് മരണ പേജ് നോക്കും.
0: നമുക്കറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ,
1: ഇതൊക്കെ അങ്ങനെ ഉള്ള വായനശീലങ്ങള്. ആ ഒരു വായന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെ, അതിനെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല.
0: പിന്നെ ഫുട്ബോൾ മാമാങ്കം നടക്കുന്നോണ്ട് ആൾക്കാർ സ്പോർട്സ് പേജ് നോക്കും.
1: പിന്നെ അതിന്റെ ഒരു ആവേശമുണ്ട്.
0: അതെ അതെ.
1: എനിക്ക് ഈ കളികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കളി എന്ന് പറയുന്നത് ഒന്ന് ഫുട്ബോളും ഒന്ന് ഹോക്കിയാണ്.
0: ഫുട്ബോളും ഹോക്കിയും.
1: കാരണം ഈ ഞാൻ ഈ വളരെ കാലം ഈ തിരുമല ഈ പട്ടാള ക്യാമ്പുമായിട്ട് അടുത്തായിരുന്നല്ലോ. മിക്കവാറും ദിവസങ്ങളിൽ അത്രയും അവിടെ മൈതാനത്ത് ഈ ഫുട്ബോൾ മത്സരം അന്ന് ഈ പുറത്തുള്ള ടീമുകൾ അവിടെ വന്ന് കളിക്കും. ഇപ്പൊ അവിടെ ഒന്നും കയറാൻ നോക്കൂല. അപ്പൊ അതുകൊണ്ട് അന്ന് പോലെ ഈ ഫുട്ബോളിന്റെ കൂടെ ഭയങ്കര ഒരു സംഭവം
0: ആവേശമാണ്.
1: ഫുട്ബോളും ഹോക്കിയും
0: കളിച്ചിട്ടുണ്ട്.
1: നമ്മൾ പിന്നെ അങ്ങനെ വലിയ ടീമൊന്നുമില്ല, കളിച്ചിട്ടുണ്ട്.
0: അത്യാവശ്യം
1: അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. ഒരു പിന്നെ അപ്പോ ഇന്ന് ഞാനൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് വിവാഹിത എന്ന ചിത്രത്തിലെ മായാജാലക വാതിൽ തുറക്കും മധുര സ്മരണകളെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.
0: ഓ ശരി ശരി.
1: അത് ഈ പാട്ട് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകം, ഞാൻ ഈ സിനിമ കാണുന്നത് ഒരു ഓണ സമയത്താണ്. അന്ന് ഞാൻ പൂജപ്പുരയാണ്. അപ്പൊ ഓണത്തിന് ഒരു ദിവസം ഇവിടെ ബംഗാലായിൽ വരും. അപ്പോ സാധാരണ ഗതിയിൽ ഞാൻ ഉച്ചയ്ക്ക് വരുന്ന ദിവസം ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തിരിക്കും. അന്ന് വൈകുന്നേരത്തേ തിരിച്ചുള്ളൂ, വൈകുന്നേരം സന്ധ്യയായപ്പോഴാണ് തിരിച്ചത്. തിരിച്ചിട്ട് കാരണം എനിക്ക് ലക്ഷ്യം മുണ്ടാലായിൽ വരുന്നതല്ല, അന്ന് സെക്കൻഡ് ഷോ വിവാഹിത കാണാൻ പോയി. അന്ന് മൂന്നാമത്തെ ഷോ കാടെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് കാണാൻ പോയി. ഈ രണ്ട് സിനിമയും കണ്ടിട്ട് അമ്പാനി ഒരു പൊന്നാട പാർക്കിനകത്ത് കയറി കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് രാവിലെ കഴിഞ്ഞ് തിരിച്ച് അങ്ങ് പൂജപ്പുര പോകും.
0: അതാണ് ഈ സിനിമയിലുള്ള ഒരു നൊസ്റ്റാൾജിയ.
1: ഈ സിനിമയിലുള്ള ഈ പാട്ടിലൊരു മൂന്നാല് പാട്ടുകളുണ്ട്, എല്ലാം നല്ല പാട്ടുകളാണ്.
0: ഇതും വളരെ മനോഹരമായ പാട്ടാണ്.
1: അതെ അതെ. ഇന്ന് ഈ പാട്ട് ഈ നമ്മുടെ ഈ വായനാ ദിനം അല്ലെങ്കിൽ എല്ലാ വായനക്കാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓക്കെ ഓക്കെ ഓക്കെ. വയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ്. അപ്പൊ പിന്നെ ഈ വായനാ ദിനത്തിൽ എന്തായാലും നമുക്കത് എടുക്കാം.
1: എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. അത് പാട്ടും വയലാർ എഴുതിയെന്ന് മാത്രമല്ല അത്രയും അർത്ഥവത്തായ ഒരു പാട്ടാണ് ഈ പാട്ടെന്ന് പറഞ്ഞാൽ. ഇതിലേ ഇതിൽ വേറൊരു, അതായത് ഈ പ്രേമനസീറും സത്യനും രാജിനിയൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്.
0: അതെ അതെ.
1: പ്രേമനസീറെ സ്നേഹിക്കുന്ന ആളിനെയാണ് സത്യം വിവാഹം കഴിക്കുന്നത്. സത്യന്റെ ഭാര്യ മരിച്ചോ സത്യം വിവാഹം
0: കഴിക്കുന്നത്.
1: അപ്പൊ ഇവരുടെ വിവാഹ വാർഷികത്തിന് ഈ പ്രേമനസീറ് അവിടെ വന്ന് ഇവരുടെ വീട്ടിൽ വരും. അപ്പൊ സത്യൻ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ സത്യം പറയും ഒരു പാട്ട് പാടാൻ പറയും. ഇയാൾ ഇന്ന് ചമ്പം ഞാൻ. അപ്പൊ സത്യം പറയാം അന്നാ മരിച്ചെങ്കിൽ ഞാൻ പാടാമെന്ന് പറയും. ആ അങ്ങനെ അന്നാ വേണ്ട ഞാൻ പാടാം അങ്ങനെ പറഞ്ഞ് അവരൊക്കെ ആശംസിച്ചിട്ടുള്ള ഒരു പാട്ടാണ്.
0: അത് ശരിയാ ശരി.
1: അപ്പൊ ഇന്ന് ആ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് കേൾക്കാം.
0: ശരി ശരി. അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: കേൾക്കാം.
0: കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ട്.
1: അതെ അതെ അതെ.
0: ശരി ഓക്കെ ശരി. അപ്പൊ ചേട്ടന്റെ ആ സിനിമയുമായിട്ടുള്ള ഓർമ്മകൾ ആ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങി എന്തായാലും മറക്കാൻ പറ്റൂലല്ലോ കൊതുവടി. ശരി ശരി. ഇന്നത്തെ അത്ര കൊതു തന്നില്ല എന്ന് തോന്നുന്നു.
1: ഇല്ല ഇല്ല ഇല്ല.
0: ആ അതാണ്. ഇന്നൊക്കെ ആണെങ്കിൽ ചേട്ടൻ എടുത്തോണ്ട് പോയേനെ.
1: അതുമല്ല ഇന്ന് അവിടെ ഒന്നും കേറാൻ പറ്റൂലല്ലോ.
0: ആ അതാണ്. അങ്ങനെ പോയി കിടക്കാനൊന്നും പറ്റൂല ഇപ്പൊ.
1: അപ്പൊ
0: എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ പാട്ട് കേൾക്കാം.
0: ഓക്കെ ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ.

0: നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. यह युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സദ്യൻ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
2: സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
4: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികം അല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവിൽ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കർഷകർക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,501 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് BJP. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി ഇപ്പോൾ യുവവാണി.
6: പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
7: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
8: എന്നാലും വായനയുടെ മാന്ത്രികതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ദേശങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, ജീവിത രീതികളൊക്കെ അതിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ സഞ്ചരി ഒരു പുതിയ ജീവിതമാണ് ഒരു പുതിയ പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുസ്തക പ്രേമികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വായന ദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
9: ഹലോ
8: ഹലോ ഇതാരാണ്?
9: ഹലോ ഡോക്ടർ, ഞാൻ കൊല്ലത്തുനിന്ന് സബിയാണ് വിളിക്കുന്നത്.
8: ആ പറഞ്ഞോളൂ.
9: രണ്ടാം കൈയിലേക്ക് എല്ലാവർക്കും
8: വായനാദിനാശംസകൾ
9: പാട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വപ്നങ്ങളെ ഇനി ഉറങ്ങുന്നുള്ള ഒരു പാട്ട്, പഴയ ഒരു പാട്ടാണ്.
8: സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ,
9: ആ പാട്ടാണ്. അത് എഡ്യൂക്കേഷൻ നമ്മള് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു ശാന്തചേച്ചി ഉണ്ട്. ആ ശാന്തചേച്ചിക്ക് കൊല്ലത്തുള്ള എന്റെ അയലത്തുള്ള ആനന്ദവല്ലി അമ്മ, ചാന്തിരിക അമ്മ, ഉഷാ ശിവൻ, മായ, തിരുമല്ലവാരം, ഇവർക്കെല്ലാവർക്കും വേണ്ടിയും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു. നല്ലൊരു ആശംസകളോടെ ഞാൻ ചതി കൊല്ലത്തുനിന്ന് വിളിക്കുന്നു.
8: വിശേഷങ്ങളൊന്നും ഇല്ല അവിടെ പറയാൻ,
9: പ്രത്യേകിച്ചൊന്നുമില്ല. വയനാട് ദിനമല്ലേ ഞാൻ പിന്നെ
8: എന്ത് ചെയ്യുന്നു സതീദേവി, എന്ത് ചെയ്യുന്നു
9: സതീ? എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളു. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ കൊല്ലത്ത് റേഡിയോ മനുഷ്യരിലുണ്ട് എങ്കിലും ഞാൻ അതിൽ ഇത്രയൊന്നും വിളിച്ചിട്ടില്ല. കാരണം മനപ്രയാസമായിട്ടിരിക്കുക, ഒരു പാട്ട് കേൾക്കാൻ അത്രയൊരു മനസ്സിനൊരു
8: തീർച്ചയായും പാട്ടും വായനയും ഒക്കെ നമ്മുടെ മനസ്സിനൊരു സാന്ത്വനം തരും.
9: അതെ അതെ അതെ, അതിനുവേണ്ടി ഇപ്പൊ കർണസായിലോട്ട് ഞാനൊരു പാട്ടിന് വേണ്ടി വിളിച്ചതാണ്.
8: ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ,
9: ആദ്യ ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നു.
8: അന്ന് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഇന്നിപ്പോ മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്.
9: നല്ല നല്ല പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി മൊത്തം പാട് പാട്ട് അറിയാവുന്നവരും പാടുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. എന്റെ മോള് ജോലിക്ക് പോയിരിക്കുന്നു.
8: സജ്ജിച്ച് പാട്ട് പാടൂലേ?
9: അപ്പൊ
8: രണ്ടുപേരും പാടിയാലോ? പാടുന്നതും ഒരു സന്തോഷമല്ലേ. അപ്പൊ രണ്ടുപേരും പാടണം.
9: സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, സ്വപ്നഹാരങ്ങളും പങ്കുവയ്ക്കാൻ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, സ്വപ്നഹാരങ്ങളും പങ്കുവയ്ക്കാൻ,
8: ആശദൻ തേനും നിരാശദൻ കണ്ണീരും, ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ഓക്കെ, പങ്കുവയ്ക്കാം. ഓക്കെ,
9: വേറെ പാട്ട് പഠിച്ചിട്ട് പാടുന്നുണ്ട്.
8: അപ്പൊ ഇനി വിളിക്കുമ്പോ ഒരു പാട്ട് നല്ലതായിട്ട് പാടിച്ച് ഒരു രണ്ടുപേര് നാലുപേര് നന്നായിട്ട് പാടണേ. ശരി, ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നല്ല പാട്ടാണ്, ബാലു കിരിയത്ത് എഴുതിയ മനോഹരമായ പാട്ട്, കെ ജെ യേശുദാസ് പാടിയ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ പാട്ട് കേട്ട് സന്തോഷിക്കൂ, ആശ്വസിക്കൂ. ഓക്കെ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: വായന തരുന്ന ഒരു സ്വാതന്ത്ര്യവും വായന തരുന്ന ഒരു സുഖവും ഉണ്ട്. അപ്പൊ ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് മനസ്സിന് വായന. ചിന്തകൾക്ക് ചിറക് നൽകാനും കാട് കയറാനും വായനയോളം മികച്ച മറ്റൊന്നില്ല തന്നെ. അപ്പൊ വായനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ദിവസവും ഒരു 5 പേജെങ്കിലും വായിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, തീർച്ചയായും അത് നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: നമസ്കാരം മാഡം.
1: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
2: ഞാൻ ജോസഫ് പുറലിയോട്.
1: ആ പറഞ്ഞോളൂ.
2: വായനാ ദിനമൊക്കെ അല്ലേ?
1: ആ ഇന്ന് വായനാ ദിനമാണ്.
2: വായനാ ദിന ആശംസകൾ
1: എല്ലായിടങ്ങളിലും. ആ താങ്ക് യു എല്ലാവർക്കും.
2: മുമ്പൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു, മനോരമയെ പ്രസിദ്ധങ്ങളൊക്കെ വായിക്കുമായിരുന്നു. വീണ്ടും ജലിക്കുന്ന ചക്രം ഇങ്ങനെ പിന്നെ ഊരിക്കാച്ചപ്പോ ഇങ്ങനെയൊക്കെ കുറെ വായിക്കുമായിരുന്നു. അതൊക്കെ സിനിമ ആവുകയും ചെയ്തു പിൻകാലങ്ങളിൽ.
1: വീണ്ടും ചലിക്കുന്ന നമ്മളെ മനോരമ മംഗള മാസികകളിൽ വന്നത്. അതിലുള്ള പണ്ടൊക്കെ വന്ന പല കഥകളും പിന്നീട് സിനിമയായി. ഇലഞ്ഞി പൂക്കൾ, കണ്ണീരാറ്റിലെ തോണി,
2: നമുക്ക്
1: ഓർമ്മയുണ്ടോന്ന് അറിയില്ല. കുഞ്ഞിലെ നമ്മളും ഒക്കെ വായിച്ചിട്ടുണ്ട്, കാരണം വേറെ സോഴ്സ് ഒന്നുമില്ല പുസ്തകത്തിന്. അപ്പൊ അതുകൊണ്ട് ശരിക്കും വായിച്ചു തുടങ്ങി, അന്നത്തെ കാലത്ത് വായിച്ചു തുടങ്ങിയത് ഈ മനോരമ മംഗളം പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് ആൾക്കാർ വായന തുടങ്ങിയത്. പിന്നീട് പല പല കാര്യങ്ങളിലേക്ക് അങ്ങ് തിരിഞ്ഞു, വായന കൂടി വായന കുറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ള പരാതികളുണ്ട്. എന്നാലും നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.
2: ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ പ്രസിദ്ധീകരണമാണ്, പ്രലോഭനങ്ങൾ എവിടെ എന്ന് പറഞ്ഞിട്ടൊരു
1: പുസ്തകമുണ്ട്.
2: അതെ, പ്രലോഭനങ്ങളെ വിട.
1: ആ പ്രലോഭനങ്ങളെ വിട, ഞാൻ കേട്ടത് പ്രലോഭനങ്ങൾ എവിടെ.
2: അതാണ് ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ,
2: ക്രിസ്തീയ പ്രസിദ്ധീകരണമാണ്.
1: ശരി, എന്തെങ്കിലുമൊക്കെ വായിക്കുക, എന്തെങ്കിലുമൊക്കെ വായിക്കുക. വായിച്ചാലേ നമ്മളെ ചിന്തകൾക്ക് ഒരു പുതിയ മാറ്റം ഉണ്ടാവുള്ളൂ. ആ

0: വെറുതെ ഇരുന്നാ മുരടിച്ചു പോകും.
1: അതെ,
0: പിന്നെ ഈ മൊബൈലിലൊക്കെ നോക്കുന്നോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സമയം എങ്ങോട്ട് പോകുന്നു നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളെ കണ്ണും കണ്ണിന്റെ പവറും നശിക്കും, നമ്മുടെ ശരീരത്തിന്റെ ക്ഷമതയും നശിക്കും, നമ്മൾ ജോലിക്കും പോവില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ വരും. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നഷ്ടപ്പെടും. വായിക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പുതിയ കുറെ കഥാപാത്രങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, പുതിയ ചിന്തകൾ ഇങ്ങനെ പോവും. വായനയുടെ ഒരു ഒരു വലിയ ആകാശമുണ്ട്. ശരി, അപ്പൊ ഇനി വായന ദിനത്തിൽ ഏത് പാട്ടാ കേൾക്കണ്ടേ? സൂര്യാംശ ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, പക്ഷേ എന്ന ചിത്രത്തിലെ പാട്ട്. ആ ജയകുമാർ, നമ്മുടെ IAS ജയകുമാർ എഴുതിയ പാട്ട്. ആ കെ ജയേശുദാസ് പാടി, ജോൺസൺ സംഗീതം പകർന്ന മനോഹരമായ ഒരു പാട്ടാണ്. ഈ ദിവസം നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. വളരെ കാവ്യാത്മകമായ ഒരു പാട്ടാണ്. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് കണ്ണമ്പള്ളി രവിചേട്ടനും മറ്റേ വലിയമല ക്ലബ്ബിലെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് സാറിന് എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ശരി ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പുസ്തക ദിനമാണ്. അപ്പൊ പുസ്തകങ്ങൾ, ഒരു പുസ്തകം നമ്മൾ വായിച്ചു തീർക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പഴയ ആളായിരിക്കില്ല. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഒരേ തരത്തിലുള്ള ജീവിത രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിൻ്റെ ചിന്തകളെ ഒന്ന് മാറ്റിവിടാൻ തീർച്ചയായും അത്തരത്തിലുള്ള വായനകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഇതാരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: എന്റെ പേര് വിജയകുമാരി എന്നാണ്.
0: വിജയകുമാരി,
1: അതെ.
0: എവിടുന്നാ വിളിക്കണേ?
1: വെമ്പന്നൂരിൽ
0: നിന്ന്. ആദ്യമായിട്ടാണല്ലേ?
1: ആദ്യമായിട്ടാണ്.
0: ഇന്ന് ആദ്യമായിട്ട് ശ്രമിച്ചതാണോ? ശ്രമിച്ചോണ്ടിരിക്കാത്തതാണോ?
1: അല്ല മാഡം, ഞാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല.
0: കാലങ്ങളായി ശ്രമിക്കുന്നു. ശരിക്കും ഏത് സമയത്താ വിളിക്കുന്ന? പാട്ട് കേൾക്കുമ്പോഴാണോ, കോള് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ?
1: കോള് സംസാരിക്കുന്നോണ്ട് ഇപ്പൊ നേരത്തെ വിളിച്ചായിരുന്നു.
0: കോളിൽ കേറുന്ന സമയത്ത്, നമ്മൾ ഒരു കോളറോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചാ കിട്ടൂല. പാട്ട് കേൾക്കുന്ന സമയത്താണ് വിളിക്കാൻ. പിന്നെ വിളിക്കുമ്പോ ശ്രദ്ധിക്കണേ.
1: ഓക്കേ മാഡം.
0: ഞാൻ കോളിൽ നമ്മൾ പറഞ്ഞോളൂ.
1: ഒത്തിരി ആളുകൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്. മോളെ പേര് ബിന്ദുജ.
0: ബിന്ദുജ,
1: മോള് ക്രൈസ്റ്റ്നർ കോളേജിൽ ലെക്ചറാണ്.
0: ഓക്കെ.
1: മാതൃഭൂമി ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത്.
0: വിജയകുമാരി ചേച്ചി, അപ്പം എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നോ മുമ്പ്?
1: ഞാൻ ഒത്തിരി സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു മേഡം. ഞാൻ വെള്ളനാട് പഞ്ചായത്തിൽ ADS ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫൈനാൻസില്, ആധാര എഴുത്ത് ഓഫീസിൽ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ജോലിയൊക്കെ പോയിട്ടുണ്ട്.
0: പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ പാട്ടും റേഡിയോ ഒരു കൂട്ടാണെന്ന് തോന്നുന്നു.
1: കൂട്ടാണ്.
0: രാവിലെ എഴുന്നേൽക്കുമ്പോഴേ റേഡിയോ തുടങ്ങും.
1: റേഡിയോയിലാണ് എന്റെ ജീവിതം.
0: കാരണം പിള്ളേരൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ ഉള്ളു അല്ലേ? രാവിലെ ഓൺ ചെയ്യോ റേഡിയോ?
1: രാവിലെ ഉറക്കം എണീക്കുമ്പോഴേ ഞാൻ റേഡിയോ ഓഫ് ഓൺ ചെയ്തിട്ടാണ് അടുക്കളയിൽ കയറുന്നത്.
0: അപ്പൊ ഇങ്ങനെ ഉടനീള റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.
1: കേട്ടുകൊണ്ടേയിരിക്കും ഓരോ പരിപാടിയും. രാത്രി 11 മണിക്ക് ഓഫ് ആവുന്ന സമയം വരെ ഞാനിത് കേൾക്കും.
0: എന്താ സങ്കടം പറഞ്ഞേ? കിട്ടിയതുകൊണ്ടാണ്. അതല്ല, വിളിക്കുന്ന സമയമേ, നമ്മള് ഫോണിലൂടെ സംസാരിക്കുമ്പോ വിളിച്ചാ കിട്ടൂല. പിന്നെ ശ്രദ്ധിക്കണം, പാട്ടിന്റെ സമയത്ത് വിളിച്ചോണ്ടിരുന്നാ മതി, അപ്പോഴും കിട്ടും. നമ്മളങ്ങനെ സ്ഥിരമായ കോളല്ല എടുക്കുന്നത്. ഇങ്ങനെ വിളിക്ക, നമുക്കിപ്പോ ആ സമയത്ത് കിട്ടുന്ന കോളല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പൊ അറിഞ്ഞൂടാ പലർക്കും എപ്പോഴാ വിളിക്കേണ്ടതെന്ന്.
1: പിന്നെ ഇവിടെ സാറിനെയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വെള്ളനാട് മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഓരോ ഫംഗ്ഷനും എല്ലാത്തിനും ഒക്കെ വന്ന് സാറിനെ എനിക്ക് നല്ല അറിയാം.
0: അറിയാം, അറിയാം.
1: പിന്നെ ഞാന് മോനോട് പറഞ്ഞു, മോനെ നമുക്കൊരു ദിവസം കരുണാസായി പോണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വരുന്നതും, അങ്ങനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാനൊരു 2-3 ദിവസത്തിന് മുന്നേ ഞാൻ മോനോട് പറഞ്ഞു.
0: അപ്പൊ എന്തായാലും അതൊരു നിമിത്തമായി നമുക്ക് സംസാരിക്കാനും.
1: അപ്പൊ പറഞ്ഞു അതിനെന്ത് പോവാം, നമുക്ക് പോവാം, ഒരു ദിവസം പോവാം.
0: ഒരു ദിവസം വിളിച്ചിട്ട് വരണം, നമുക്ക് പരസ്പരം കാണാം, സംസാരിക്കാം.
1: എനിക്ക് മാഡത്തിന്റെ ചിരിയൊക്കെ ഭയങ്കര
0: ഇഷ്ടമാണ്.
1: ഞാനിവിടെ കിടന്ന് ഞാനിങ്ങനെ കൂടെ ഞാൻ ചിരിച്ചു പോകും ചില
0: സമയം. നമ്മളെ ചിരിയായിട്ട് വേറൊരാള് ചിരിക്കുന്ന ഒരു സന്തോഷമല്ലേ.
1: അതെ മാഡം. ഞാനൊരു 2 വരി പാട്ട് പാടട്ടെ?
0: 2 വരിയോ 4 വരിയോ ഒക്കെ പാടിക്കും, സന്തോഷം.
1: പക്ഷേ സൗണ്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആ ഒരു വയലന്റ് ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു പെട്ടെന്നുള്ള ആ ഒരു ഇതിലേ
0: എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കിട്ടിയൊരു എക്സൈറ്റ്മെന്റ്. വയലന്റ് ആയെന്ന് പറഞ്ഞ ആൾക്കാര് മേടിച്ചു
1: പോകില്ല.
0: അല്ല, വിഷ്ണുവിടെ അന്നം വിട്ടു നോടും വയലന്റ് അത് പറ്റി സംഭവം. ഇത് കോള് കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അതാണെന്ന് ശ്രോതാക്കളെ മനസ്സിലാക്കണം. അല്ല, വയലന്റ് ആയതല്ല. ഇനി പാടിക്കോളൂ, പാടിക്കോളൂ.
1: ഓക്കേ മാഡം. ഹൃദയം ദേവാലയം പോയ വസന്ത് നിറമാല ചാർത്തി ആരണ്യ ദേവാലയം

ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടേ. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാ

0: ഓക്കെ, അരെ വാ, പാട്ടൊക്കെ പാടി ഇവിടെ തകർത്തില്ല. ഇവിടെ
1: പാട്ടൊക്കെ പാടും മാഡം, പക്ഷെ ഇപ്പൊ എന്റെ ആ ഒരു രീതി അങ്ങ് എന്തോ പെട്ടെന്ന്.
0: അതൊക്കെ ശരിയാവും, അത് ആദ്യമായിട്ട് കിട്ടിയപ്പോ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ്.
1: സംസാരിക്കാൻ പറ്റിയില്ല,
0: എനിക്കും എനിക്കും വിജയമാരുടെ ചേർത്ത് സംസാരിക്കാൻ വേണ്ടി പാട്ട് കേട്ടു. ഇനി അവിടെ ഇരുന്ന് കരയൊന്നും ചെയ്യല്ലേ.
1: സത്യം എന്ന് വെച്ചാ ഇവിടെ കളത്ര ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ സ്ഥിരം ഈ കണ്ണമ്പള്ളിയിലും ഒക്കെ
0: വിളിക്കുന്നോ എനിക്ക് കിട്ടാത്തേന്ന് വിചാരിച്ചു.
1: എന്തോ എനിക്ക് എന്തൊക്കെ അടുത്തായിട്ട് കിട്ടാത്ത. നമ്മളിവിടെ വെമ്പന്നൂര് ആണ് എന്റെ പ്രോപ്പർ സ്ഥലം. എന്റെ സ്വന്തം സ്ഥലം ജി വി രാജ സ്കൂൾ
0: മൈല,
1: അവിടെയാണ് എന്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പൊ ഞാനും മോനും മാത്രമേ ഉള്ളൂ.
0: മോളുടെ വിവാഹം കഴിഞ്ഞു
1: എന്തോ? ഇല്ല ഇല്ല, മോന്റെ കല്യാണം കഴിഞ്ഞില്ല. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. മോള് താമസിക്കുന്നത് നെടുമങ്ങാട് ബ്ലോക്ക് ഓഫീസിന്റെ അവിടെയാണ്.
0: ഓക്കേ, ക്രൈസ്റ്റ് പഠിപ്പിക്കുന്നു.
1: ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കുന്നു.
0: ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ?
1: അവള് ജേർണലിസം.
0: എന്താണ് പേര് മോളുടെ?
1: ബിന്ദുജ.
0: ബിന്ദുജ. ഓക്കെ ഓക്കെ, പറഞ്ഞല്ലോ തുടക്കത്തിൽ. അപ്പൊ ബിന്ദുജയെ മോനെ ഒക്കെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: ഓക്കെ മാഡം,
0: ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ വിളിക്കണം, അപ്പോഴും നമുക്ക് സംസാരിക്കാം. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ദിവസം വിളിച്ചിട്ട് വരണം, നമുക്ക് കാണാം. അപ്പൊ മനോഹരമായ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ.
1: ശരി,
0: അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം. ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് കൂട്ടിരിക്കുന്നത് പലപ്പോഴും പുസ്തകങ്ങളാണ്. ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ആ അക്ഷരക്കൂട്ടുകളെക്കുറിച്ച് കൂടി ഇന്നത്തെ പോക്കുവയിൽ നമുക്ക് സംസാരിക്കാം. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് ഉയരുന്ന ഒരു മണമുണ്ട്, അതുപോലെയാണ് പുതിയൊരു പുസ്തകം തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു മഷിഗന്ധം. അത് നമ്മളെ തീർച്ചയായും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തും. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, സുഖമാണോ? ഒത്തിരിയായി സംസാരിച്ചിട്ട്, പിന്നീട് വിളിക്കാം. ഇന്ന് പറ്റുമെങ്കിൽ സോങ് വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാദിറ പുത്തനത്താണിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കേരള ബിരിയാണി ക്യൂൻ എന്ന പ്രത്യേകത കൂടി നാദിറയ്ക്കുണ്ട്. മത്സരത്തിൽ കൊല്ലം ജില്ലയിലെ പാചകറാണിയും പിന്നെ 14 ജില്ലകളിൽ മത്സരത്തിൽ സംസ്ഥാനത്തിൽ സെക്കൻഡ് വിന്നറും മെഗാസ്റ്റാർ മമ്മൂക്ക് കിരീടം വെച്ചുകൊടുത്ത ഞങ്ങളുടെ പാചകറാണി ആൻസി സാബുവിൻ്റെ ജന്മദിനമാണ്. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസകൾ നേർന്നുകൊണ്ട് ആൻസിയുടെ ഭർത്താവ് സാബുവും മക്കളും പിന്നെ ഞങ്ങളും എല്ലാം പാചകറാണിമാരും കൂടി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്ങാണ്. തുടർ കിനാക്കിൽ എന്ന ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയിലെ സോങ് വെച്ച് തരുമോ എന്നാണ് നദീറ പുത്തനത്താണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ആൻസി സാബുവിൻ്റെ ജന്മദിനമാണ്. ആൻസി സാബു ഒരു പാചക റാണിയാണെന്നുള്ള വിവരമാണ് നാദിറ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പം കൺഗ്രാജുലേഷൻസ്. കരുണാസേരയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം ആൻസി സാബുവിന് വേണ്ടി സമർപ്പിച്ച് കേട്ടിട്ട് തിരിച്ചു വരാം.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം. വായനയുടെ മഹത്വത്തെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായന നമുക്ക് തരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്കാലത്ത് വായിച്ച ബാലരമയും പൂമ്പാറ്റയും മുതൽ മുതിർന്നപ്പോൾ നെഞ്ചോട് ചേർത്ത് വച്ച നോവലുകൾ വരെ ധാരാളം വായന അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് പുസ്തകങ്ങൾ സമ്മാനമായി പലപ്പോഴും ലഭിക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ നമുക്കൊരു വലിയ കൂട്ടുകാരൻ തന്നെയാണ് വായന. നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രുതിയാണ്, നെയ്യാറ്റിങ്കര എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ എന്ന് തുടങ്ങുന്ന പാട്ട് സുഹൃത്തായ ചിത്രയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തതായി ആ ഒരു പാട്ട് കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: നമ്മൾ തുടക്കത്തിൽ ഇന്നത്തെ വായനാ ദിനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. വായന തീർച്ചയായും നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘടകമാണ്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, കഥകൾ വായിക്കാറുണ്ട്. വായിച്ചു തീർത്തിട്ട് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ചില കഥാപാത്രങ്ങളുണ്ട്. നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ കരയിപ്പിച്ച, നമ്മളെ ചിന്തിപ്പിച്ച, ഒടുവിൽ നമ്മളിൽ തന്നെ ഒരാളായി മാറിയ വിവിധ കഥാപാത്രങ്ങൾ. അപ്പൊ വായന എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: കണ്ണംപള്ളി രവിയാണ്.
1: ആ, പറഞ്ഞോളൂ രവിച്ചേട്ടാ, കുറച്ചു നാളായല്ലോ സംസാരിച്ചിട്ട്.
2: ഞാൻ റേഡിയോയിലുണ്ട്.
1: ആ, റേഡിയോയിലുണ്ട്. നമ്മളെ ഇപ്പൊ വിളിക്കാറില്ല.
2: അല്ല, എനിക്ക് സാറ് ഓരോരോ അതിഥികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു വാശി കയറും. വാശി എന്ന് പറഞ്ഞാൽ നമ്മള് രക്തം തിളയ്ക്കും പോലെ അങ്ങ് തിളയ്ക്കും.
1: നമ്മൾ ഒരു അതിഥി ആയിരുന്നല്ലോ.
2: അപ്പം ഒന്ന് വിളിക്കാൻ നോക്കും, വിളിക്കും, ഉള്ളയുടെ കൂടെ വിളിക്കും,
1: അതിന്റെ കൂടെ കിട്ടുകയും ചെയ്യും.
2: അതെ അതെ അതെ.
1: പിന്നെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്,
2: ആ ടീച്ചർക്കും അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചു.
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സുഖവും സന്തോഷവുമായിരിക്കുന്നു.
2: ടീച്ചറിന് വേണ്ടി ഒരു പാര ഞാൻ സാറിന്റെ അടുത്ത് പണിഞ്ഞിട്ടുണ്ട്.
1: എന്തായിരുന്നു ആ പാര?
2: അതെ, എനിക്ക് ഒരു ഒരു പ്രോഗ്രാം ടീച്ചറിനെ കൊണ്ട് വെച്ചാൽ കൊള്ളാന്നുണ്ട്. ഒരു അരമണിക്കൂർ എങ്കിലും, ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ, അതൊരു പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. അത് ഒരു തവണ ഏതോ ഒരു ഓണത്തിന് ടീച്ചർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു, നന്നായിരുന്നു,
1: അതെന്റെ
2: അതെന്റെ ഓർമ്മയിൽ കിടന്ന്. അപ്പോഴും ഞാൻ ഒന്ന് ടീച്ചർ സാറിന്റെ അടുത്ത് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറെ കൊണ്ടൊരു പരിപാടി അവതരിപ്പിക്കണം. ആ, സാറ് വാക്ക് തന്നിട്ടുണ്ട്.
1: തരാന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആരാധകരുടെ എണ്ണം ഇങ്ങനെ കൂടട്ടെ. ശാന്തരാഘുവിൻ എന്ന് എനിക്ക് പറയാനുള്ളൂ.
2: അപ്പം എനിക്കൊരു പാട്ട് ഞാൻ ചോദിച്ചു, കസവ് തട്ടാണെന്നാണ് ഒരു തോന്നല്. മയിൽപ്പീലി കണ്ണുകളിൽ കൽവിന്റെ കടല സിനിമാപ്പിള പാട്ട് കൊതിച്ചവളെ. ആ പാട്ടാണ്.
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്. പിന്നെ എന്തുണ്ട് വിശേഷം? തിരക്കിലാണോ?
2: ഇല്ല, ഇന്ന് ഞാൻ കട തുറന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ വള്ളനാട്ട് ആളില്ലാത്തോണ്ട് ഇവിടത്തേക്ക് വന്നു. അവിടെ ഇന്ന് ലീവ് കൊടുത്തു.
1: ഹോസ്പിറ്റലിലെ ക്യാന്റീനിലേക്ക് വന്നു.
2: ഓ, ഉച്ച വരെ അല്ലതൊക്കെ നിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ നിക്കേണ്ടായിട്ടുണ്ട്.
1: അപ്പൊ ഇന്ന് അവിടത്തെ മുതലാളിയാണ്.
2: ഉച്ച വരെ ഉള്ളതായിരുന്നു. ഉച്ച കഴിഞ്ഞു ഞാൻ പോരം കിടന്നുറങ്ങിയിട്ട് പാട്ട് കേട്ടോണ്ട് കിടക്കുകയായിരുന്നു.
1: ഓക്കെ, ഇങ്ങനെ വിവിധങ്ങളായ സ്ഥലത്ത് ഇങ്ങനെ മുതലാളിയായിട്ട് ഇങ്ങനെ വാഴുകയാണ്. ഇപ്പൊ പിന്നെ ഭയങ്കര സെലിബ്രിറ്റി ഒക്കെ ആയ കാരണം ഇവിടെ പിടിച്ചാലും കിട്ടാനില്ല.
2: അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ല നല്ല പ്രോഗ്രാമുകളാണ്, നല്ല പാട്ടുകളെല്ലാം കേൾക്കുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. ജോലി ചെയ്യുമ്പോഴത്തേക്ക് പാട്ടുകളൊക്കെ കേൾക്കുമ്പോ നല്ലൊരു സന്തോഷം,
1: ജോലി ചെയ്യാനുള്ളൊരു ഉന്മേഷം കൂടും.
2: ഇത് ഞാൻ മാത്രമല്ലല്ലോ കേൾക്കണം, വരുന്നവരെല്ലാരും കേട്ടോണ്ടിരിക്കും.
1: ആ, അതാണ് അതാണ്, അവരോടൊപ്പമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ ജോലി വളരെ കാര്യമായി നടക്കും.
2: അതെ.
1: ആ, അപ്പൊ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ വരും.
2: അതെ, തീർച്ചയായിട്ടും.
1: ശരി ശരി. അപ്പൊ നമുക്ക് ഈ പാട്ട് ഇന്ന് ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മളാ കുറളിയോടൊന്ന് വിളിക്കണ നിർമ്മലയ്ക്കും, നമ്മളാ സുഹൃത്ത് കരിങ്കുറ്റി സുകുമാരൻ.
1: സുകുമാരൻ ചേട്ടൻ കുറച്ചു ദിവസമായി വിളിച്ചിട്ട് ഇവിടെ, പക്ഷെ പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ട് ലെറ്ററുകളൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ.
2: ഞാനും 25 കാർഡ് വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് ഒരുപാട് ദിവസം.
1: ഇഷ്ടഗാന പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ലെറ്റർ അയക്കുന്നത് സുകുമാരൻ ചേട്ടനാണ്.
2: അതെ തന്നെ, അതെ തന്നെ.
1: ഇന്ന സിനിമയിലെ ഇന്ന പാട്ട് വേണം, ഇന്ന സിനിമയിലെ ഇന്ന പാട്ട് വേണമെന്ന് ലെറ്റർ അയക്കും.
2: അതെ, നമ്മളുടെ നാട്ടിൽ ഇപ്പം ഈ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഇരിക്കുന്ന കടയിൽ അവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മള് വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ വില്ലേ ഓഫീസിന്റെ അപ്പുറത്തുണ്ട്, അത് കഴിഞ്ഞ് ഈ ഉറിയക്കോട് സ്കൂളിന്റെ അപ്പുറത്തേ ഉള്ളൂ. അതാണ് ഒരുപാട് ദൂരമാണ്. എനിക്കൊക്കെ കൊണ്ടിടാം, പക്ഷെ അവർക്കൊക്കെ നടന്നു പോയല്ലേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആട്ടോ ഓടിച്ചു പോകണം,
1: അല്ലെങ്കിൽ പോണ ആരെയും കയ്യിൽ കൊടുത്തു വിടണം.
2: അതെ അതെ, അങ്ങനെയൊക്കെ
1: അത് നോക്കിയിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ.
2: അതെ,
1: എന്നാലും നമ്മളിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ.
2: അതെ അതെ,
1: വിളിക്കുന്നുണ്ട്,
2: പാട്ട് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്.
1: ആ, കുറച്ച് ഗമ കൂടിയെന്ന് തോന്നുന്നു. മിക്കവാറും അവിടെ കേട്ടോണ്ടിരുന്ന് ചിരിക്കായിരിക്കും.
2: അത് കേക്കും, ഈ സമയൊക്കെ പുള്ളിക്കാരന്റെ ടൈമാണ്.
1: അദ്ദേഹത്തിന്റെ സമയമാണത്.
2: അതെ.
1: ശരി, അപ്പൊ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ. ഇന്നിപ്പോ ഇവിടെ അല്ലേ?
2: ഇന്നില്ല,
1: ഒന്നുമില്ല. ഓക്കെ, ഞങ്ങളിങ്ങനെ അതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട്.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പറയാം. നമ്മുടെ വായനാ ദിനത്തിന്റെ കാര്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം ടീച്ചർ.
1: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
2: ഞാൻ വിട്ടിയത്തിൽ നിന്ന് രാജേശ്വരിയാണ്.
1: ആ പറയൂ.
2: എനിക്കൊരു പാട്ട് വേണം.
1: ആ ഏത് പാട്ടാ വേണ്ടേ?
2: പരീക്ഷ എന്ന ജുന്മയിലെ അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ, ആ ഗാനമാണ് വേണ്ടത്.
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്. രണ്ടുപേരി പാടിയാലോ?
2: ഓ, ഈ പാട്ട് പാടാൻ ഇപ്പം
1: വേറെ രണ്ടുപേര് പാടും, അത് തന്നെ പാടണോ നിർബന്ധമില്ലല്ലോ. പാടുന്നുണ്ടോ?
2: ഓ ഓ,
1: ആ പാടിക്കോളൂ.

ஈசேரி நீல தாமர விரி நீலகிலாசையத்தே ஹிருதயம்.

0: ആ
1: ഓക്കെ,
0: ഞാൻ മിക്കവാറും വിളിക്കുമ്പോ തൊണ്ടവയ്യാന്നാണ് പറയാറുള്ളത്, പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ പറഞ്ഞില്ല. നന്നായിട്ട് പാടി, ഇവിടെ വാട്സപ്പിലൊക്കെ പാടി അയച്ചിട്ടുണ്ടല്ലോ പാട്ടുകൾ.
1: ഓ
0: ആ, അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മൾ ലാസ്റ്റ് കോളറാണ്. വളരെ സന്തോഷം, വീണ്ടും വല്ലപ്പോഴും ഒക്കെ വിളിക്കുക. ഓക്കെ ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വിട്ടിയെത്തുന്ന രാജേശ്വരിയാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോൾ ഒരു പ്രിയ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു മനോഹരമായ പാട്ട്. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിമനോഹരമായ ഒരു ഗാനം പൂക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്കത് കേൾക്കാം. ഇന്നത്തെ പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരു വായനാ ദിനമായിരുന്നു, നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആരംഭിച്ചത്. അങ്ങനെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും മനോഹരമായ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വായനാ ദിനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്പമിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചവർക്കും പ്രിയപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെട്ടവർക്കും വർത്തമാനങ്ങൾ പറഞ്ഞവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. പോക്കുവയിൽ മാഞ്ഞ് ഇരുൾ പടരുമ്പോഴും നമ്മുടെ ഉള്ളിലെ അക്ഷര വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. വായന വെറുമൊരു ശീലമല്ല, അത് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്ന ഒരു പ്രക്രിയയാണ്. തിരക്കുകൾക്കിടയിലും ദിവസവും കുറച്ച് സമയമെങ്കിലും ഒരു പുസ്തകത്തിനായി നമുക്ക് മാറ്റിവെക്കാം. ആ മഷി ഗന്ധത്തെ നമ്മുടെ നെഞ്ചോട് ചേർക്കാം. വരും ദിവസത്തിൽ വീണ്ടും നമുക്ക് പുതിയ വിഷയവും പുതിയ കാര്യങ്ങളുമായി പോക്കുവയിൽ ജില്ലയിൽ ഒന്നിച്ചു ചേരാം. അതുവരെ അക്ഷരങ്ങളെ പ്രണയിച്ചും പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചും സുഖമായിരിക്കുക. അപ്പൊ വിട്ടിയെത്തുന്ന രാജശ്വരി ആവശ്യപ്പെട്ടതാണ് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. സ്നേഹത്തോടെ ഇത്രയും നേരം നിങ്ങളോട് ഒപ്പമുണ്ടായിരുന്നത് ലേഖയാണ്. അപ്പൊ ഈ പ്രോഗ്രാമിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: പല രാത്രികളിലും ഞാൻ അയാളെ സ്വപ്നം കാണുന്നു. യൂണിഫോം ധരിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതായി ഞാൻ സ്വപ്നം കാണുന്നു. ഫിദൽ കാസ്ട്രോയുടെ വാക്കുകളാണ്, ചേയെക്കുറിച്ചാണ്. അസ്തിത്വവാദത്തിൻ്റെ വക്താവായ ജീൻ പോൾ സാത്ര് ചേയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കറിയാൻ കഴിഞ്ഞവരിൽ അത്യുന്നതനും അഭിജാതനും അസാധാരണ വ്യക്തിത്വമുള്ള വ്യക്തിയുമാണ് ചേ. അങ്ങനെയല്ലേ? എന്തൊരു വ്യക്തിത്വം! അല്ലെങ്കിൽ പിന്നെ അരനൂറ്റാണ്ട് മുമ്പ് അവസാനിച്ചു പോയ ആ വ്യക്തിത്വം ഇന്നും അഭിമാനോജ്വലമായി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാവും? അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്ന് തുടങ്ങിയ ജീവിതയാനം, മരിച്ചതിനു ശേഷവും തുടരുന്ന സൈദ്ധാന്തിക സഞ്ചാരം, ഒരേ ഒരു താരത്തിൽ ഇന്ന് ചെഗുവേരയെക്കുറിച്ച് കേൾക്കാം.

അമേരിക്കൻ ചാരസംഘടനയായ CIA സാന്നിധ്യത്തിൽ 1967 ഒക്ടോബറിൽ ബൊളീവിയയുടെ പട്ടാളം ചേയെ കൊലപ്പെടുത്തി. ലോകം കണ്ട ഏറ്റവും വലിയ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്ന ചെഗുവേര ഒരു കാരണവശാലും പിൽക്കാലത്ത് രക്തസാക്ഷിയാകാൻ പാടില്ലെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബൊളീവിയയുടെ വടക്കേ മലകൾക്കിടയിൽ വല്ലേ ഗ്രാൻഡേ എന്ന ചെറിയ പട്ടണത്തിനകലെയുള്ള ഉപയോഗശൂന്യമായി കിടന്ന ഒരു വിമാനത്താവളത്തിനടുത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തത്. ആ കുഴിമാടം ആരുമറിയാതെ പോകണം എന്ന് അമേരിക്കയ്ക്ക് വാശിയായിരുന്നു. എന്നാൽ കാലം ഒരിക്കലും വിപ്ലവ ശക്തികളെ മറച്ചുവെക്കില്ല. 1997 അതായത് 30 വർഷങ്ങൾക്ക് ശേഷം ബൊളീവിയയിലെ അജ്ഞാതമായ ആ സ്ഥലം കണ്ടെടുത്തു. അവിടെ നിന്ന് ക്യൂബയിലേക്ക് ചേയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നു സാന്റാ ക്ലാരയിൽ സ്മാരകത്തിൽ സൂക്ഷിച്ചു.

തീർച്ചയുള്ളൊരായുധങ്ങൾ അല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. നട്ടു കണ്ണു നട്ടു

ലഫ്റ്റനന്റ് കേണൽ ആൻഡ്രേ സെലിച്ചിൻ്റെ പിൻതലമുറക്കാരെ ആരെയും നമുക്കറിയില്ല. അവർ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്നും നമുക്കറിയില്ല. എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പാണ്, നാണക്കേടിൻ്റെ ഒരു നിഴൽ എപ്പോഴും അവരെ മൂടിയിട്ടുണ്ട്. പൈശാചിക കൃത്യത്തിൻ്റെ മുൾമനയിൽ നിന്ന് മോചനം കിട്ടാതെ കുറ്റബോധത്തിൻ്റെ ഒരു വിരൽ ചൂണ്ടൽ അവർക്കു നേരെ എപ്പോഴും ഉണ്ടാകും. ഫിഗുറയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഒരു സ്കൂൾ മുറിയിൽ കൈകാലുകൾ കയർ കൊണ്ട് കെട്ടി ഭിത്തിയിൽ ചാരി നിർത്തി ചേയെ ചോദ്യം ചെയ്തത് ലഫ്റ്റനന്റ് കേണൽ ആൻഡ്രേ സെലിച്ച് ആയിരുന്നു. അർജന്റീനക്കാരനാണോ എന്ന് സെലിച്ച് ചോദിച്ചു. ക്യൂബക്കാരനാണ്, അർജന്റീനക്കാരനാണ്, പെറുക്കാരനും ഇൻഡോർക്കാരനുമാണ് എന്നായിരുന്നു ചേയുടെ മറുപടി. അത് പറയുമ്പോൾ ചേക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു, രക്തം വാർന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ വിവരങ്ങൾ അറിഞ്ഞ് ചേയെ കാണാൻ ആ സ്കൂളിലെ ഒരു അധ്യാപിക വന്നു. അവരുമായി സംസാരിക്കുന്നതിനിടയിൽ ക്ലാസ് മുറിയിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരുന്ന വ്യാകരണ തെറ്റിനെക്കുറിച്ചായിരുന്നു ചേക്ക് സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. അന്ന് സെലിച്ച് വീണ്ടും വന്നു, ചോദ്യം ചെയ്യൽ തുടർന്നു. അതിനിടെ ഉച്ചയ്ക്ക് 12:30 ഹൈക്കമാൻഡിൽ നിന്നും കൽപ്പന വന്നു. സെൻജോർ ഗുവേരിയെ കൊന്നുകളയുക എന്നായിരുന്നു കൽപ്പന. ചേയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് കിട്ടിയ മാരിയോ ടെറാൻ അവിടെ വന്നു. പക്ഷേ ചേക്ക് നേരെ നിറയൊഴിക്കാൻ ടെറാന് കഴിയാതെ പോയി. അയാൾ ആകെ ഉത്കണ്ഠാകുലനായി. മാനസിക സംഘർഷത്തിൽപ്പെട്ട ടെറാനെ നോക്കി ചേ പറഞ്ഞു, ശാന്തനാകും, ശരിക്കുന്നം നോക്കൂ, ഒരാളെ കൊല്ലുക മാത്രമല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ.

0: ജ്വാല സന്താമ
1: ഒരേ ഒരു താരം
2: ചേയെ കൊല്ലരുതെന്ന് ഫെലിക്സ് റോഡ്രിഗസ് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാവാം. ജീവനോടെ പനാമയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അയാളുടെ ശ്രമം. എന്നാൽ ഉച്ചയോടെ ചേയെ അവസാനിപ്പിക്കുവാൻ ഉത്തരവ് കിട്ടിയത് അയാൾ ചേയെ അറിയിച്ചിരുന്നില്ല. റോഡ്രിഗസ് ചേയോട് ക്ഷമാപണം നടത്തി. അന്ത്യവിധി ഒഴിവാക്കാൻ താൻ പരമാവധി ശ്രമിച്ചിട്ടും അത് വിഫലമായി എന്ന് റോഡ്രിഗസ് പറഞ്ഞതിന് ചേ മറുപടി പറഞ്ഞു, ഇങ്ങനെ അവസാനിക്കട്ടെ, ജീവനോടെ പിടിക്കപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. കുടുംബത്തോടെ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ എന്ന് റോഡ്രിഗസ് ചേയോട് ചോദിച്ചു. എത്രയും വേഗം വിപ്ലവത്തിന് ജയിക്കാനാകുമെന്ന് ഫിദലിനെ അറിയിക്കും, എന്നിട്ട് വീണ്ടും വിവാഹിതയായി സന്തോഷത്തോടെ ജീവിക്കാൻ എന്റെ ഭാര്യയോട് പറയും.

ജയുടെ മരണം എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ തീരൂ എന്നായി. ഫിദൽ കാസ്ട്രോ തൻ്റെ ദുഃഖം ക്യൂബൻ ജനതയുമായി പങ്കുവച്ചു. ഒക്ടോബർ 15 ടെലിവിഷനിലൂടെ ഫിദൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. വേദനാജനകമായ ആ സംഭവം സത്യമാണെന്ന് ഫിദൽ അറിയിച്ചു. ഒക്ടോബർ 18 ഹവാനയിലെ റവല്യൂഷൻ പ്ലാസയിലെത്തിയ 1,000,000 പരം ആളുകളുടെ മുമ്പിൽ നിന്ന് ഫിദൽ കാസ്ട്രോ പറഞ്ഞു, ഏതെങ്കിലും ഒരു മാതൃക ഭാവിക്ക് നൽകുന്നതിലേക്ക് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അത് ചേ ആയിരിക്കും. നമ്മുടെ കുട്ടികൾ ഏത് തരക്കാരാകണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വന്നാൽ ചേയെപ്പോലെ ആകണം നമ്മുടെ കുട്ടികൾ എന്നതിൽ യാതൊരു സംശയവും വേണ്ട.

പൊതുനന്മ എന്ന സുവർണ നൂലിൽ ബന്ധിച്ച രണ്ടു പേർ, അതും മനുഷ്യസ്നേഹം എന്ന പൊതുനന്മ, ചേയും ഫിദലും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സൈമൺ റീഡ് ഹെൻറി എഴുതിയ വാക്കുകളാണിവ. നമ്മുടെ കാലഘട്ടത്തിലെ രണ്ട് ഇതിഹാസങ്ങളുടെ കൂട്ടുകെട്ടായിരുന്നു അത്. ക്യൂബയുടെ വിമോചനം സാക്ഷാത്കരിക്കാൻ ജീവിതത്തെ തന്നെ ആയുധമാക്കി മാറ്റിയ രണ്ട് പടയാളികളായിരുന്നു അവർ. ക്യൂബയെ ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. മെക്സിക്കോ ഒഴികെ ഒരു രാജ്യവും ക്യൂബയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ക്യൂബയ്ക്ക് കഴിഞ്ഞു. തോളോട് തോൾ ചേർന്ന് ഫിദലും ചേയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. സർവ അർത്ഥത്തിലും അമേരിക്കൻ ഭരണകൂടം ഒരു പിശാചാണ്. അത്രമേൽ ഭീകരവും മനുഷ്യത്വരഹിതവുമായ കാര്യങ്ങളാണ് അവർ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേർ അഴിച്ചുവിട്ടത്. മനസ്സിൽ വിപ്ലവത്തിൻ്റെ ഒരു ചെറുവെട്ടമെങ്കിലുമുള്ള ഒരാൾക്കും ഒന്നിൻ്റെ പേരിലും അമേരിക്കയിൽ ഒരു സാന്നിധ്യമാവാനോ എന്തെങ്കിലും സ്വീകരിക്കാനോ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുകയുമില്ല. അങ്ങനെ ചെയ്യുന്ന ആളിൻ്റെ ഉള്ളിൽ മുതലാളിത്തത്തിൻ്റെ പരാഗങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക.

0: ഒരേ ഒരു താരം.
1: ദി മോട്ടോർ സൈക്കിൾ ഡയറീസ് ജയുടെ യാത്രാക്കുറിപ്പുകളാണ്. അതിൻ്റെ പുതിയ പതിപ്പിൻ്റെ ആമുഖത്തിൽ ജയുടെ മകൾ അലീഡ ഗുവേരെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ രേഖകൾ വായിക്കുമ്പോൾ ആരാണ് ഇത് എഴുതിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെറിയ പ്രായം, അതുകൊണ്ട് തന്നെ അതിൽ പരാമർശിച്ചിരിക്കുന്ന വീരസാഹസികതയുടെ കർത്താവുമായി താതാത്മ്യം പ്രാപിക്കാൻ എനിക്ക് സാധിച്ചു. വായന തുടരുന്നതിനിടയിലാണ് ആ മനുഷ്യൻ ആരെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മകളായിരിക്കുക എന്നത് എത്ര ഭാഗ്യമുള്ളതാണ്.

ക്യൂബയിലേക്ക് പോകുന്നതിന് മുമ്പ് ജെ അമ്മയ്ക്ക് കൊടുക്കുന്നതിനായി ഒരു കത്തെഴുതി ഭാര്യ ഹിൽഡയെ ഏൽപ്പിച്ചു. അതിൽ ഏണസ്റ്റോ ഇങ്ങനെ എഴുതി, ഉരുളക്കിഴങ്ങുകൾ വെന്ത് കഴിയുമ്പോഴായിരിക്കും ഈ കത്ത് അമ്മയുടെ അടുത്തെത്തുക. അപ്പോഴേക്കും അമേരിക്കയിലെ സൂര്യതാപമേറ്റ ഒരു രാജ്യത്തേക്ക് അമ്മയുടെ മകൻ യാത്രയിലായിരിക്കും. മുറിവേറ്റവരെ പരിചരിക്കാനായി സർജറി പഠിക്കാൻ കഴിയാത്തതിലായിരിക്കും അപ്പോൾ ഞാൻ സ്വയം സങ്കടപ്പെടുക. ഞാൻ ഒരിക്കലും ഓടിപ്പോകാത്ത, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൃത്യത്തിൻ്റെ നിർവഹണം എത്തിയിരിക്കുകയാണ്. എൻ്റെ ചുംബനം, സ്നേഹത്തോടെ യാത്രാനുമതി. ചേ എല്ലാവരെയും സ്നേഹിച്ചു. അമേരിക്കയുടെ പൈശാചികതയോട് മാത്രമായിരുന്നു അയാൾ കലഹിച്ചത്. മറ്റെല്ലാത്തിനെയും അയാൾ സ്നേഹിച്ചു. സ്നേഹിക്കാനേ അയാൾക്കറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ലോകജനത മുഴുവൻ അയാളെ അത്ര കണ്ട് സ്നേഹിക്കുന്നത്.

1959 ജനുവരി 1 പ്രഭാതത്തിൽ ക്യൂബക്കാർ ഉണർന്നത് സൈനിക സ്വേച്ഛാധിപതിയായ ബെറ്റിസ്റ്റ ഒളിച്ചോടി എന്ന റേഡിയോ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. സാന്റാക്ലാരയിൽ ക്യാമ്പുറപ്പിച്ച ചെഗുവേരയുടെ സൈനിക യൂണിറ്റിനു മുന്നിൽ ബെറ്റിസ്റ്റയോട് വിധേയത്വം പുലർത്തിയിരുന്ന പട്ടാള സംഘം ആയുധം വച്ച് കീഴടങ്ങി. സാന്റിയാഗോയിൽ ഫിദലിന്റെ മുന്നിലും സൈന്യം ആയുധം വച്ചു കീഴടങ്ങി. ക്യൂബൻ വിപ്ലവം വിജയിച്ചു. സാന്റാക്ലാരയിൽ നിന്ന് ഫിദലിന്റെ നിർദ്ദേശപ്രകാരം ഹവാനയിലേക്ക് ചെഗുവേര പോകുമ്പോൾ അലിഡയും ഒപ്പമുണ്ടായിരുന്നു.

0: ഒരേയൊരു താരം.
1: ചേയുടെ ബൊളീവിയൻ ഡയറിയുടെ ഉപസംഹാരം ഇങ്ങനെയാണ്: ആൾപാർപ്പില്ലാത്ത താരതമ്യേന വിജനഗ്രാമമായ ഹിഗുറാസിലെ ഒരു മൺകുടിലിൽ വച്ചാണ് നിരായുധനായ ചെഗുവേരയെ വെടിവെച്ചു കൊല്ലുന്നത്. ആ 39-കാരന്റെ വിപ്ലവ ജീവിതം അവസാനിപ്പിക്കാനായെങ്കിലും ഒരു നൂറ്റാണ്ടിന്റെ വിപ്ലവ സ്വപ്നമായ ആ മനുഷ്യ സ്നേഹി ഒരിക്കലും മായാത്ത അനശ്വരമായ ഒരു ആശയമായി മാനവ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തുകയാണുണ്ടായത്. വൃത്തിക്ഷയങ്ങളില്ലാത്ത ഒരാശയം.

പാടിത്തീരാത്ത പാട്ടിൻ്റെ സങ്കടവുമായിട്ടായിരിക്കും ഞാൻ ശവകുടീരത്തിലേക്ക് പോകുന്നത് എന്ന് ചേ എഴുതി. നാടൻ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്ന മോട്ടോർ സൈക്കിളിലും ചരക്കു ലോറികളിലും ബസ്സുകളിലും യാത്ര ചെയ്ത് മനുഷ്യരെ മനസ്സിലാക്കിയ മനുഷ്യൻ, ഒരു രാജ്യത്തിൻ്റെ മോചനത്തിനായി മറ്റൊരു രാജ്യക്കാരൻ ജീവിതം സമർപ്പിച്ച മഹത്തായ ഇതിഹാസം, മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു ചരിത്രം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഒരു പക്ഷഭേദവുമില്ലാത്ത ആളാണ് നമ്മൾ എന്ന് കരുതുന്നുണ്ടോ? നമ്മളങ്ങനെ വിചാരിക്കും, പക്ഷെ വെറുതെയാണത്. പക്ഷഭേദമില്ലാത്തവരുണ്ടാവില്ല എന്നതാണ് സത്യം. ഒരു കൂട്ടത്തോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മളറിയാതെ പക്ഷഭേദമുണ്ടാവും. ഈ കാര്യത്തെക്കുറിച്ച് നന്നായി പഠനം നടത്തിയത് റോബർട്ട് സിയാൽഡിനി എന്ന മനഃശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹവും ഗവേഷക സംഘവും ഫുട്ബോൾ കളിയിലെ ജയത്തിന് ശേഷം കോളേജ് ക്യാമ്പസുകളിൽ ധരിക്കുന്ന ടീഷർട്ടുകൾ എങ്ങനെയാണെന്ന് പരിശോധിച്ചു. ശരാശരിയിൽ കൂടുതൽ കുട്ടികളും വിജയികളുടെ ടീഷർട്ടുകൾ ധരിച്ചിരുന്നു. ശരാശരിയിൽ താഴെയാണെങ്കിലും പരാജയപ്പെട്ടവരുടെ ടീഷർട്ട് ധരിച്ചവരും ക്യാമ്പസുകളിലുണ്ടായിരുന്നു. അവർ ഒരു പക്ഷഭേദത്തിന് വിധേയപ്പെടുകയാണ് അവിടെ, ഒന്നുകിൽ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട്. അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒരു ക്ലബിൻ്റെ ജേഴ്സി അണിഞ്ഞ ഒരാളെ നമ്മൾ കാണുന്നു എന്ന് കരുതൂ. കണ്ട മാത്രയിൽ നമ്മളറിയാതെ ഒരു ഗുഡ് ഫീൽ നമ്മളിലുണ്ടാകും അല്ലേ? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഒരു ഷോപ്പിൽ നമ്മൾ സാധനം വാങ്ങാൻ നിൽക്കുകയാണെന്ന് കരുതൂ. അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ ഒരു മലയാളിയാണെന്ന് കരുതൂ. അല്ലെങ്കിൽ ഒപ്പം സാധനം വാങ്ങാൻ നിൽക്കുന്ന ഒരാൾ മലയാളിയാണെന്ന് കരുതൂ. പെട്ടെന്ന് നമുക്കൊരു ഗുഡ് ഫീൽ ഉണ്ടാകും. ഇതിനെ, ഈ ഗുഡ് ഫീലിനെ അഥവാ പക്ഷഭേദത്തെ ഇൻഗ്രൂപ്പ് ബയാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ വലിയ മനഃശാസ്ത്രമാണ്. തൽക്കാലം അതൊരു പക്ഷഭേദമാണ് എന്ന് മാത്രം കരുതിയാൽ മതി. ഇൻഗ്രൂപ്പ് ഫേവറിസം എന്നും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

എല്ലാവരും മനുഷ്യരാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. കുഴപ്പക്കാരല്ല എന്നും അറിയാം. എന്നാലും പരിചയമുള്ളവരെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ഈ ഇൻഗ്രൂപ്പ് ഫേവറിസം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു. മതം, രാഷ്ട്രീയം, സമുദായം എന്നിവയിലെല്ലാം നമ്മൾ ഇൻഗ്രൂപ്പ് ഫേവറിസത്തിന് വിധേയരാണ്. നമ്മുടെ ആളാണെന്ന തോന്നൽ പക്ഷഭേദം തന്നെയല്ലേ? നമ്മുടെ ആളല്ല എന്ന തോന്നൽ സുഖകരമല്ലാത്ത അവസ്ഥയുണ്ടാക്കുന്ന പക്ഷഭേദം തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ശരിയാണെന്ന് മനസ്സ് പറയും. ഒരു പാട്ട് കേട്ടാലോ?

നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽപ്പെടാത്ത ഒരാളോട് സുഖകരമല്ലാത്ത മനോഭാവമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ മാനസികാവസ്ഥ എത്ര ചെറുതാണ്. നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യം മാത്രമാണ് നമ്മളിൽ സുഖകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതെങ്കിൽ അതെത്ര മോശമാണ് എന്നാലോചിച്ചു നോക്കൂ. ചെറിയ പ്രായം മുതലേ ഒരു പരിധിവരെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടേതായ കുറച്ച് കൂട്ടുകാർ, അവരുണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാവും. അവരെല്ലാ കാര്യത്തിലും അനുകൂലിക്കാനും ന്യായീകരിക്കാനും നമ്മൾ ശ്രമിച്ചു എന്ന് വരും. നമ്മുടെ ഗ്രൂപ്പിന് പ്രയോജനമുണ്ടാകുന്നതിന് ന്യായമില്ലാത്ത കാര്യം വരെ നമ്മൾ ചെയ്തു എന്ന് വരും. ശരിയല്ലേ? ഇതൊക്കെ ഇപ്പോൾ ഒന്ന് കേട്ടാൽ ചിലപ്പോൾ അതൊക്കെ ഓർത്ത് ചിരി വരും. ഒരു പാട്ട് കേട്ടാലോ?

നടീനടന്മാരോടുള്ള പക്ഷഭേദത്തിന് പിന്നിലും ഇൻഗ്രൂപ്പ് ഫേവറിസമാണുള്ളത്. നമ്മുടെ പക്ഷത്തുള്ള നടൻ മോശമായ അഭിനയം കാഴ്ചവെച്ചാലും അദ്ദേഹത്തെ സ്തുതിക്കാനുള്ള പ്രവണത നമ്മളിലുണ്ട്. എതിർപക്ഷത്തുള്ള നടൻ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചാലും അത് സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. ഇഷ്ടം തോന്നുന്നതിനോട് പക്ഷം ചേരാനുള്ള ഇൻഗ്രൂപ്പ് ഫേവറിസത്തിന് പിന്നിലെ രസതന്ത്രം വളരെ ലളിതമാണ്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് ഇൻഗ്രൂപ്പ് ഫേവറിസത്തിൻ്റെ പിന്നിലെ രസം. ഓ, അതൊക്കെ പറഞ്ഞ് ഈ രാത്രിയെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഒരു പാട്ട് കേൾക്കാം.

എന്തൊക്കെ പറഞ്ഞാലും പക്ഷഭേദം ശരിയായൊരു രീതിയല്ല തന്നെ. ഇഷ്ടത്തെ ഒരു പക്ഷം ചേർക്കുന്നത് നല്ലതല്ല തന്നെ. എല്ലാവരോടും ഇഷ്ടം, എല്ലാത്തിനോടും ഇഷ്ടം, നിഷ്പക്ഷമായ ഇഷ്ടം, അത് നമ്മളെ എത്രമാത്രം സ്വതന്ത്രരാക്കും എന്നറിയുമോ, അത് നമ്മളെ എത്രമാത്രം സന്തോഷമുള്ളവരാക്കും എന്നറിയുമോ. അതുകൊണ്ട് ഇൻഗ്രൂപ്പ് ബയാസിൽ നിന്ന് മോചനം നേടുക തന്നെ വേണം. പക്ഷഭേദമില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോഴുണ്ടാകുന്ന ആനന്ദം ചെറുതല്ല. ഈ ലോകത്തെ മുഴുവൻ ഇഷ്ടം, നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും നമ്മളെ ഇഷ്ടം, അതെന്തൊരു സുഖമുള്ള അവസ്ഥയാണ് എന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ടേ ഈ ഇൻഗ്രൂപ്പ് ഫേവറിസം, അതൊരു മനഃശാസ്ത്ര സിദ്ധാന്തമൊക്കെയാണ്. സിദ്ധാന്തം അങ്ങനെ ഇരിക്കട്ടെ, കാര്യം നന്നായി മനസ്സിലായല്ലോ അല്ലേ? അത് വേണ്ട. എല്ലാവരോടും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം, അതൊരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

പക്ഷഭേദത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ നിൽക്കട്ടെ, അത് നമ്മളേറെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയാം. വൈകുന്നേരം കുറേ അതിഥികൾ നമ്മളുടെ വീട്ടിലെത്തുന്നു. അവരുടെ ഭക്ഷണവും മറ്റും ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ എയറിലാണ്, അതായത് പുറത്താണ്. ഉച്ചയായപ്പോൾ അന്തരീക്ഷമൊന്ന് കനത്തു, മഴ പെയ്യാനുള്ള സാധ്യത. മഴ പെയ്യില്ല, മഴ പെയ്യില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുന്നു. മഴ പെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വൈകുന്നേരം മഴ പെയ്താൽ നമ്മൾ ന്യായീകരിക്കും, നമ്മൾ തീവ്രമായി ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് മഴ പെയ്തത് എന്ന്. മഴ പെയ്യാതിരുന്നാൽ നമ്മൾ കരുതും, നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് മഴ പെയ്യാത്തത് എന്ന്. ഇപ്രകാരം ചിന്തകളും ആശയങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് ചുറ്റുപാടുമുള്ള പലതിലും മാറ്റം വരുത്താൻ കഴിയുമെന്ന വിശ്വാസം പലർക്കുമുണ്ട്. നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ പലതും മാറും എന്ന് നമ്മൾ കരുതുന്നു. ഇതിനെ മാന്ത്രിക ചിന്ത അഥവാ മാജിക്കൽ തോട്ട്സ് എന്നാണ് പറയുന്നത്. നമ്മൾ കരുതുന്നതിനപ്പുറം അദൃശ്യവും അമാനുഷികവുമായ കാര്യങ്ങളുണ്ട് എന്ന വിശ്വാസം. അതുകൊണ്ടാണ് മാജിക്കൽ തിങ്കിങ് ഉണ്ടാകുന്നത്. ചാത്തന്മാർ അവനെ കൊണ്ടുവരും എന്ന് സിനിമയിൽ കേൾക്കുന്ന സംഭാഷണം പോലെ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന എത്രയോ ആളുകളുണ്ട്. യഥാർത്ഥ സംഭവങ്ങളും നിഗൂഢമായ കാര്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തലച്ചോറിന്റെ പ്രവണതയാണിത്. സത്യത്തിൽ ഇതിൽ ഒരർത്ഥവുമില്ല, ഒരു കാര്യവുമില്ല. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

നമുക്കറിയാത്ത ശക്തികളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം, നമ്മുടെയൊക്കെ ജീവിതം നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണെന്ന വിശ്വാസം, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ശക്തികളെയോ ഭൂതാത്മാക്കളെയോ ആരാധിക്കണം, സംതൃപ്തിപ്പെടുത്തണം എന്നൊക്കെയുള്ള വിശ്വാസം, ഇതെല്ലാം മാന്ത്രിക ചിന്തകളുടെ ഫലമാണ്. സൂര്യനെയും ചന്ദ്രനെയും വേണമെങ്കിൽ ചൊവ്വയുടെ വരെ സ്വാധീനങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമില്ലേ? ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കാര്യം ലഭിക്കുമെന്നും മനസ്സറിഞ്ഞ് ശപിച്ചാൽ അങ്ങനെ ഫലിക്കുമെന്നും വിചാരിക്കുന്നത് മാന്ത്രിക ചിന്ത കൊണ്ടാണ്, ഒരർത്ഥവുമില്ലാത്ത മാന്ത്രിക ചിന്ത കൊണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

പാശ്ചാത്യ സംസ്കാരങ്ങളിൽ മാന്ത്രിക ചിന്ത വളരെ കുറവാണ്. കാരണം അവിടെ ശാസ്ത്രബോധം വളരെ കൂടുതലാണ്. ചാത്തനും ഭൂതവും ആത്മാവും നിങ്ങളെ തുണയ്ക്കാൻ വരുമെന്നോ തകർക്കാൻ വരുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നതിന് കാരണം ശാസ്ത്രബോധത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയും കുറയുമ്പോൾ തലച്ചോറിന് മാന്ത്രിക ചിന്തയുടെ പക്ഷം ചേരേണ്ടതായി വരും. തീവ്രമായി ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ തീവ്രമായി പറഞ്ഞാൽ കാറ്റ് വീശില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കും. തേങ്ങ ഉടയുന്നതോടെ തല പൊട്ടിത്തെറിക്കുമെന്ന് സിനിമയിൽ പറയുന്നത് പോലെ ഇപ്രകാരം ചില കാര്യങ്ങൾ ചെയ്താൽ അപ്രകാരം സംഭവിക്കില്ല എന്ന വിശ്വാസം എത്ര ബാലിശ്യമാണ് എന്നോർത്തു നോക്കൂ. തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമെല്ലാം മാന്ത്രിക ചിന്ത കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഒരു പാട്ട് കേട്ടാലോ?

അറിയാൻ വയ്യാത്ത അനേകം അദൃശ്യ ശക്തികളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ പുരോഹിതന്മാർ കൂടി ഉള്ളതുകൊണ്ട് മാന്ത്രിക ചിന്ത തലച്ചോറ് വിട്ടു പോവുകയുമില്ല. പുരോഗമന ആശയങ്ങൾക്ക് മാത്രമേ ഒരു നാടിനെ പരിഷ്കരിക്കാനാവൂ. മാന്ത്രിക ചിന്തയിലൂടെ ഒരു നാടും ഇവിടെ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല, വ്യവസായവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നാട് പരിഷ്കരിക്കപ്പെടണമെങ്കിൽ, വ്യവസായവൽക്കരിക്കപ്പെടണമെങ്കിൽ ഈ മാന്ത്രിക ചിന്തയിലല്ല ഒരു ജനത നിൽക്കേണ്ടത്, യുക്തിചിന്തയിൽ നിൽക്കണം, ശാസ്ത്രബോധത്തിൽ നിൽക്കണം. യുക്തിചിന്തയും ശാസ്ത്രബോധവും ഉണ്ടെങ്കിലേ ഒരു നാട് പരിഷ്കരിക്കപ്പെടുകയുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാൽ മാത്രമേ ശാസ്ത്രബോധത്തോടെ ചിന്തിക്കാൻ കഴിയൂ, കണ്ണുകൾ തുറന്നിരിക്കുകയുള്ളൂ. അപ്പോൾ സുഖമായി ഉറങ്ങേണ്ടതുണ്ട്. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സന്തോഷം, സ്നേഹം, സ്വന്തം